ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 29, കൊല്ലവർഷം 1201, മിഥുനം 5, 2026 ജൂൺ 19 വെള്ളിയാഴ്ച, സമയം 5 മണി കഴിഞ്ഞ് 51:38. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എന്ന മഹത്തായ സന്ദേശം മലയാളികളോട് പറഞ്ഞുകൊണ്ട് ഗുരുനാഥൻ പി എൻ പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ 47 ഗ്രന്ഥശാലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ പിറവിയെടുത്ത ഗ്രന്ഥശാലാ സംഘം ഇന്ന് 8000-ത്തിലധികം ഗ്രന്ഥശാലകളുടെ പെരുമയിൽ കേരളത്തിൽ ഉടനീളം വായന പ്രോത്സാഹിപ്പിച്ചു വരുന്നു. വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും അധികം സംഭാവന നൽകുന്നത് വായനയാണെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് കുടുംബ അംഗങ്ങൾക്കായി 1829 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഗ്രന്ഥശാലയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല. ലക്ഷക്കണക്കിന് ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ ശേഖരവുമായി പബ്ലിക് ലൈബ്രറിയായി തിരുവനന്തപുരത്ത് തലയുയർത്തി ഇന്നും നിൽക്കുന്നു. 1937 കേരള ഗാന്ധി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ 1st മലബാർ വായനശാലാ സമ്മേളനം നടത്തുന്നതും ഓർക്കേണ്ടതുണ്ട്. വായനയുടെ ആവശ്യവും മഹത്വവും തിരിച്ചറിഞ്ഞ ശ്രേഷ്ഠ ഗുരുനാഥൻ പി എൻ പണിക്കർ എന്ന ബഹുമുഖ പ്രതിഭ കേരളത്തിലുടനീളം കാൽനടയായി സഞ്ചരിച്ച് നടത്തിയ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മലയാള മണ്ണിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെറുതും വലുതുമായ പുസ്തകശേഖരവുമായി വിജ്ഞാനദാതാക്കളായി ഗ്രന്ഥശാലകൾ തലയുയർത്തി നിൽക്കുന്നു. 1926 തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ പൊതുജനങ്ങൾക്കായി സനാതനധർമ്മം എന്ന പേരിൽ ഗ്രന്ഥശാല സ്ഥാപിച്ചു തുടങ്ങിയ വിജയയാത്ര തൻ്റെ അവസാന ശ്വാസം വരെയും തുടർന്നു. വായനയുടെ മാധ്യമവും രീതിയുമൊക്കെ മാറിയെങ്കിലും പുസ്തക വായന ഇന്നും തളരാതെ തുടരുന്നു. 1996 മുതൽ പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമായ June 19 വായനാ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. 2017 മുതൽ ദേശീയ വായനാ ദിനമായി പ്രസ്തുത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിക്കുകയുണ്ടായി. വായനാ ദിനമെന്നുള്ളത് മാറി വാരാചരണമാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത്. വായനയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രന്ഥശാലകളും ഈ ബൃഹത് പദ്ധതിയിൽ പങ്കാളികളാകുന്നു. 800-ലധികം വർഷങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നിലനിന്നിരുന്ന നളന്ദ സർവകലാശാലയിലെ ഗ്രന്ഥശേഖരം അധിനിവേശക്കാർ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നതിനർത്ഥം നമ്മുടെ സംസ്കാരത്തെ തന്നെ ചുട്ടിച്ചാമ്പലാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളും 2,500-ലധികം അധ്യാപകരും ഒത്തുചേർന്നുകൊണ്ടിരുന്ന ഈ ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്നത് എന്തെല്ലാം വിജ്ഞാന ഖനിയായിരുന്നു എന്നാർക്കറിയാം. ഒരുപാട് സഞ്ചാരികൾ മഹാത്ഭുതമായി കുറിപ്പെഴുതിയിട്ടുള്ള പ്രസ്തുത ഗ്രന്ഥശാല കത്തിയമരുന്നതിന് 6 മാസത്തിലധികം സമയമെടുത്തു എന്നത് തന്നെ ഗ്രന്ഥങ്ങളുടെ ബാഹുല്യം തെളിയിക്കുന്നതാണ്. ഒരു വ്യക്തിയും സമൂഹവും വായന ശീലമാക്കുമ്പോൾ വായനക്കാർക്ക് സുഹൃത്തും വഴികാട്ടിയുമായി മാറുന്നു വായന. വായന ശീലമാക്കുക, ശീലം സ്വഭാവമായും സ്വഭാവം സംസ്കാരമായും മാറും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കുഞ്ഞുണ്ണി മാഷിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സെനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ചുകൊണ്ട് കേരളത്തിലും ദേശീയതലത്തിലും ഇന്ന് വായനാ ദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ബോധിനി പ്രഭാകരൻ നായർ.
1: ഇന്ന് June 19 വായനാദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക.

ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ കാനഡയ്ക്ക് ഖത്തറിനെതിരെ തകർപ്പൻ ജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡയുടെ ജയം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിത ആലാപനം ജി ശ്രീറാം, ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി, എ സരസ്വതി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം, ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 53-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇന്ന് കൊട്ടാരക്കര കഥകളി മ്യൂസിയം. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. ദേശീയ പൊതുജന ദന്താരോഗ്യ ദിനം, ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് മഴവില്ല്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ബിജുകുമാർ DSമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ, TP നിശാന്ത് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിദ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്തേ. അനന്തപുരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലാപനം ജി ശ്രീറാം.

0: ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത് ഡോക്ടർ ബി അരുന്ധതി, എ സരസ്വതി എന്നിവർ പാടിയത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് നിക്ഷേപങ്ങളുടെ 2025-26 വർഷത്തെ പലിശ നിരക്ക് 8.25% കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. കൊതുകുകളുടെ ഉറവിട നശീകരണത്തിന്റെ ഭാഗമായി ഡ്രൈഡേ ആചരണത്തിനും ഫോഗിംഗിനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. എല്ലാ ആഴ്ചയും 3 ദിവസം ഡ്രൈഡേ ആചരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് അർദ്ധസർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈഡേ നടപ്പാക്കണം. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്ന ഇറാൻ യു എസ് കരാറിന്റെ ധാരണാപത്രത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പിട്ടു. ഇന്ത്യ യു കെ ഉഭയകക്ഷി വ്യാപാരത്തിൽ നിർണായകമാകുന്ന കരാർ 15 July നടപ്പാകുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ഇതുവഴി ഇന്ത്യ കയറ്റി അയക്കുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടനിൽ തീരുവ ഒഴിവാക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ 2 wicketsന് പരാജയപ്പെടുത്തി. ഫുട്ബോൾ ലോകകപ്പിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെയും കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെയും ഖാന പാനമയെയും പരാജയപ്പെടുത്തി. പ്രഭാതഭേരി തുടരുന്നു.

0: മഴക്കാലം ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പൊതുജനാരോഗ്യ രംഗത്ത് കൂടുതൽ ഭീഷണി ഉയർത്തുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഷിഗെല്ലോസിസ്. ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം മലിനമായ വെള്ളം, ഭക്ഷണം, ഈച്ചകൾ എന്നിവയിലൂടെ അതിവേഗം പടരാൻ സാധ്യതയുള്ളതാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടുത്ത വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ചിലപ്പോൾ രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, വയോജനങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരാണ് കൂടുതൽ അപകട സാധ്യത നേരിടുന്ന വിഭാഗങ്ങൾ. രോഗവ്യാപനം തടയാൻ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ശുചിത്വമില്ലാത്ത ഭക്ഷണം ഒഴിവാക്കുക, പരിസര ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ അത്യന്താപേക്ഷിതമാണ്.
1: ഇന്ന് കേരളത്തിൽ ഷിഗെല്ല മൂലമുള്ള വയറിളക്കം വളരെ വ്യാപകമായി കണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
0: IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AV ജയകൃഷ്ണൻ.
1: ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. ഇത് സാധാരണയായിട്ട് ഷിഗെല്ല ഉണ്ടാക്കുന്ന വയറിളക്കം വളരെ നേരിയ രീതിയിലായിരിക്കും, ചിലപ്പോൾ അത് ഗുരുതരമായി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഷിഗെല്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ബാക്ടീരിയയുടെ അളവ് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് വയറിളക്കം ഉണ്ടാക്കാനും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അത് പ്രാപ്തമാണെന്നുള്ളതാണ്. കുറച്ച് ശക്തിയായ ഒരു ബാക്ടീരിയയാണത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറിളകിപ്പോകുന്നതിൽ രക്തത്തിന്റെ കളർ ഉണ്ടാവുക, ശക്തമായ വയറുവേദന, ക്ഷീണം തുടങ്ങിയവയായിരിക്കും പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം വയറിളക്കം വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാവുക എന്ന് പറയുന്നത് നിർജ്ജലീകരണം മൂലം, കാരണം ശരീരത്തിലെ പെട്ടെന്ന് തന്നെ വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നത് മൂലം ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകും.

0: മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രോഗലക്ഷണങ്ങൾ വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത് മലത്തിൽ രക്തം കാണപ്പെടുകയാണെങ്കിൽ അത് ഇത്തരം അപകടകരമായ ഒരു തരം വയറിളക്കമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ അടിയന്തരം ചികിത്സ സഹായം എടുക്കുകയുമാണ് വേണ്ടത്. മാത്രമല്ല ഇത്തരം ഏതുതരം വയറിളക്കുണ്ടായാലും അപ്പോൾ തന്നെ ORS ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം 12 ഗ്ലാസോ 18 ഗ്ലാസോടെ ഇത്തരം ORS ലൈൻ കുടിക്കുകയും നിർജലീകരണം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
1: ഷിഗല്ല രോഗം എങ്ങനെ പകരുന്നു, പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി മുൻ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലം.
2: നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വയറിളക്ക രോഗം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വയറിളക്കം എന്ന് പറയുന്നത് വൈറസ് മൂലമാണ്. വൈറസ് മൂലം ഉണ്ടാകുന്ന വയറിളക്കത്തിന് ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകളുടെ ആവശ്യം ഇല്ല. ഏറ്റവും പ്രധാനമായിട്ട് ORSഉം സിങ്കും മതിയാകും. വയറിളക്കത്തോടൊപ്പം തന്നെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നിർജലീകരണം. നിർജലീകരണത്തിന്റെ കഠിനത അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന്, ഡയറിയ വിത്ത് നോ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിർജലീകരണം ഒട്ടുമേ ഇല്ല. അവിടെ നോർമലി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും മതിയാകും. രണ്ടാമത്തെ സ്റ്റേജ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ. ഇവിടെ കുറച്ചുകൂടെ ജലാംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇവിടെയാണെങ്കിൽ നിർബന്ധമായിട്ടും ORSന്റെ പ്രാധാന്യം കൂടുതലാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡയറിയ വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യമാണ്. മാത്രമല്ല മിക്കവാറും IV ഫ്ലൂയിഡ് ഡ്രിപ്പ് തന്നെ കൊടുക്കേണ്ടി വരും. ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന വയറിളക്കം. ഷിഗല്ല എന്ന് പറഞ്ഞ് നാം അടുത്ത കാലത്തായിട്ട് കേൾക്കുന്ന രോഗം ബാക്ടീരിയയാണ്. ബാക്ടീരിയൽ ഡയറിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും അതിനോടൊപ്പം ഡിസെൻട്രിയും കാണും. അതായത് മലത്തിൽ കൂടെ രക്തം കണ്ടുകഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഡിസെൻട്രി. വെറും ഡയറിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഡിസെൻട്രി എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും അത് ബാക്ടീരിയൽ ആയതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ അത്യാവശ്യം ഉണ്ടായിരിക്കും. എന്ത് തന്നെയായാലും ഡയറിയ വന്നാലും ഡിസെൻട്രി വന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയും ചികിത്സ തേടുകയും അത്യാവശ്യമാണ്.
1: പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ NM അരുൺ.
0: ഷിഗല്ല നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഭക്ഷണ സുരക്ഷയും വെള്ളത്തിന്റെ ശുചിത്വമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇപ്പോൾ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന നല്ലൊരു കാര്യം. പക്ഷെ പലപ്പോഴും നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്, ജ്യൂസുകൾ കഴിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണത്തിൽ പലപ്പോഴും അവർ മറ്റുള്ള ആഡ് ചെയ്യാൻ പല സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതിന്റെ കൂടെ തന്നെ പലരും കാരിയേഴ്സ് ആണ്. ഷിഗല്ലയിൽ കാരിയേഴ്സ് ഉണ്ടാവാം. ഒരു മാസം വരെയൊക്കെ രോഗാണു ശരീരത്തിൽ ഉണ്ടാവും. അവർക്ക് വലിയ രോഗലക്ഷണം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഹോട്ടലുകളിലും ജ്യൂസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതുണ്ടെങ്കിൽ അവരുടെ വ്യക്തി ശുചിത്വം മോശമാണെങ്കിൽ, അവര് വാഷ്റൂമിലൊക്കെ പോയതിനു ശേഷം കൈയൊന്നും വൃത്തിയായിട്ട് കഴുകുന്നില്ലെങ്കിൽ അവർ നഖത്തിന്റെ ഇടയിലൊക്കെ തന്നെ രോഗാണു വരികയും അവർ പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോഴോ വേറെ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് രോഗാണുക്കൾ വരാനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി മെച്ചമാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷണം ചൂടോടുകൂടി മാത്രം കഴിക്കുക, പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ചൂടോടും അല്ലാതെ നമ്മൾ കഴിക്കുന്ന ചില സാധനങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ജ്യൂസാണ്. പിന്നെ മോരിൽ പലപ്പോഴും പച്ചവെള്ളം ഒഴിക്കും. അതുപോലെ ചട്നിയിലൊക്കെ തന്നെ അവർ പച്ചവെള്ളം ഒഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഇത്ര സേഫ് അല്ല. അപ്പൊ ജ്യൂസുകള് മോര് ചട്നി ഒക്കെ അധികം കഴിക്കാതിരിക്കും. നല്ല ചൂടോടുകൂടി ഉണ്ടാക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാം.
3: വീടുകളിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അവരോട് കൂടുതലായിട്ട് പറയുന്നത്. അവരുടെ ശുചിത്വമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്.
1: ആശാ പ്രവർത്തകയായ പൊന്നമ്മ,
3: കുഞ്ഞുങ്ങൾക്ക് നമ്മള് എപ്പോഴും മുലം കൊടുക്കുമ്പോൾ അവരുടെ ബ്രസ്റ്റിന്റെ ഭാഗങ്ങളിൽ നമ്മൾ കഴുകിയിട്ടൊക്കെ നമ്മൾ ശുദ്ധമായ വെള്ളത്തിലൊന്ന് കഴുകിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൈ നല്ലതുപോലെ കഴുകിയിട്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം അവരെ കൊണ്ട് വാരി കഴിപ്പിക്കാവൂ. പിന്നെ വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമേ കൊടുക്കാവൂ. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. പിന്നെ ബാത്റൂമിൽ പോയിട്ട് നല്ലതുപോലെ കൈ രണ്ട് കഴുകണം. ഒരു നല്ല സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. വെള്ളം അടച്ചു വെച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ശുദ്ധജലം മാത്രമേ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. എല്ലാം പറഞ്ഞു കൊടുക്കും.
1: പകർച്ചവ്യാധി പ്രതിരോധത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതി ചെയർമാൻ ഡോക്ടർ SS ലാൽ.
4: മറ്റു പല അസുഖങ്ങൾക്ക് ഒരുപാട് രോഗാണുക്കൾ ഉണ്ടെങ്കിലേ രോഗം കിട്ടുള്ളൂ. ഇതിന് വളരെ കുറച്ച് രോഗാണു ഉണ്ടെങ്കിൽ പോലും ആ വയറിളക്ക രോഗം മറ്റൊരാളിലേക്ക് കടക്കാൻ പറ്റും. പെട്ടെന്ന് രോഗം ഉണ്ടാക്കുന്ന രോഗമാണ്. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ശക്തമായ വയറിളക്കം, വയറുവേദന, ക്ഷീണത വഴി ഉണ്ടാകുന്ന ശരീരത്തിൽ കൊഴുപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെടുന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരാറ് പലപ്പോഴും ക്ഷീണം വരും. അപ്പൊ നിർജ്ജലീകരണം ഒക്കെ വരാം നമ്മുടെ ശരീരത്തിൽ വേണ്ട

0: ചില ഘടകങ്ങളൊക്കെ ഇല്ലാതാകാം. അതുകൊണ്ടാണ് അപൂർവമായിട്ടൊക്കെ മരണങ്ങൾ ഉണ്ടായത്. ഇത് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു വയറിളക്ക രോഗമാണ്. ഇത് ഒഴിവാക്കാനായിട്ട് ശുചിത്വ മാർഗങ്ങൾ സ്വീകരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അതിന് ചില പ്രായോഗിക വശങ്ങളുണ്ട്. നമ്മളിപ്പോ നല്ല റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് അവർ കൃത്യമായി എല്ലാം കൈകാര്യം ചെയ്യുന്നു എന്നാണ്. പക്ഷേ കൂടിയ റെസ്റ്റോറന്റില് അവിടെ പാചകം ചെയ്യുന്ന ആള് അല്ലെങ്കിൽ നമുക്ക് വിളമ്പുന്ന ആള് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമല്ലെങ്കിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് കൈകൾ കഴിയുന്നില്ലെങ്കിൽ അവിടെ അസുഖം കിട്ടാൻ നോക്കും. കുറച്ച് എളുപ്പമായിരിക്കും തീരെ വൃത്തിയില്ലാത്തൊരു റെസ്റ്റോറന്റ് ഭക്ഷണം. പഴപ്പം നമ്മൾ കാണുന്നത് നമ്മൾ തട്ടുകടകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും. തട്ടുകടകളിൽ നിന്ന് വൃത്തിയായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റും, നന്നായിട്ട് വേവിച്ചു കൊടുക്കാൻ പറ്റും, കൃത്യമായി കൊടുക്കാൻ പറ്റും. പക്ഷേ കാണുന്ന തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അസുഖം വരാം. കാരണം നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ തട്ടുകട രാത്രിയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ വെള്ളത്തിന്റെ സ്രോതസ്സേ കാണൂല, അടുത്ത് കിണർ കാണൂല, പൈപ്പ് കാണില്ല. അപ്പൊ അവർ ഉള്ള വെള്ളം വെച്ചിട്ടാണ് അവർ പാചകം ചെയ്യല്, കൈ കഴുകല്. അപ്പൊ ജലം കുറവായിരിക്കും, അതുകൊണ്ട് ശുചിത്വത്തോടെ കുറവായിരിക്കും. ഇനി അതുപോലെ ജലം എവിടെ പോലും നമുക്കറിയില്ല. അപ്പൊ അടുത്തുള്ള ജലത്തിനിപ്പോ കിണറ്റുന്നോ കുളത്തുനോ ഒക്കെ കുഴിയുന്നു വരും. ഇവിടെയൊക്കെ രോഗാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും രോഗം പെട്ടെന്ന് പടരാനുള്ള സാധ്യത. വെള്ളത്തിന്റെ ശുദ്ധി, ഭക്ഷണത്തിന്റെ ശുദ്ധി, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.
1: ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ.
2: വ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ജില്ലാ കളക്ടർമാരും കൂടെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്നുണ്ടായി. ശിഖല വരാനുള്ള ഒരു പ്രധാന കാരണം ശുദ്ധജലത്തിന് പകരം വൃത്തിയില്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതും ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ നടത്തുന്ന റെസ്റ്റോറന്റുകൾ, അതുപോലെ തന്നെ ശുചീകരണത്തിന്റെ അഭാവം, ഇതെല്ലാമാണ് പലപ്പോഴും ഈ രോഗത്തിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളിലെ ഭക്ഷണം പരിശോധിക്കാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏറ്റവും മോശം രീതിയിൽ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുകയും മത്സ്യം കേടുവയായിരിക്കാൻ സൂക്ഷിക്കുന്ന ഐസിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നതും, അതുപോലെ തന്നെ പരിസര ശുചീകരണമില്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോക്കൽ ബോഡിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, അത് എല്ലാ ആഴ്ചയിലും യോഗം വിലയിരുത്തുക, പ്രവർത്തനങ്ങൾ എന്തുമാത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് മോണിറ്റർ ചെയ്യാൻ ജില്ലാ കലക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
1: ശിഖലയെ പ്രതിരോധിക്കാൻ കൃത്യമായ വ്യക്തി ശുചിത്വവും ആഹാര ശുചിത്വവുമാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. പകർച്ചവ്യാധികൾ പലപ്പോഴും നമ്മുടെ ചെറിയ അശ്രദ്ധകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, ഭക്ഷണം തയ്യാറാക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും ശുചിത്വം പാലിക്കുക തുടങ്ങിയ ലളിതമായ മുൻകരുതലുകൾ രോഗവ്യാപനം തടയാൻ സഹായിക്കും. കടുത്ത വയറിളക്കം, പനി, ഛർദി, നിർജ്ജലീകരണ ലക്ഷണങ്ങൾ എന്നിവ കണ്ടാൽ ചികിത്സ വൈകിക്കരുത്. ഉടൻ ORS ലായനിയോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നൽകി ദേഹത്ത് ജലാംശം നിലനിർത്തുകയും സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും വേണം. വ്യക്തി ശുചിത്വം ജീവിതശൈലിയുടെ ഭാഗമാക്കി ആരോഗ്യപൂർണവും സുരക്ഷിതവുമായ ഇടങ്ങൾ നമുക്ക് വാർത്തെടുക്കാം.

ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിന് വേണ്ടി കെ പി ബ്രഹ്മാനന്ദനും സംഘവും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ്, ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും

0: ഉചിതവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83 ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായനാദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാദിനാചരണം

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾമഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാഡ കാവിൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-0 4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രധാന വാർത്തകൾ

യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ രചന, ശരത്തിന്റെ സംഗീതം, ചിത്രം ക്ഷണക്കത്ത്. ആകാശവാണി അനന്തപുരി എഫും 101.9, സമയം 7 മണി.

0: നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യമാണ്: എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മകളായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് അടുത്തിടെ പിന്മാറാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം: എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മകളായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് അടുത്തിടെ പിന്മാറാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 7012131348.

0: കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ഇന്നു മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തൊഴിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പരിപാടിയിൽ തിരുവനന്തപുരം MP ശശി തരൂർ, മേയർ വി രാജേഷ് എന്നിവർ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് വൈകിട്ട് 3 മണിക്ക് ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കായി പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കും. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രോസസിംഗ് ആന്റ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിലുൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് കൃഷിഭവനിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. ഒരു തൈക്ക് 50 രൂപ. ആവശ്യമുള്ളവർ കരമടച്ച രസീതുമായി കൃഷിഭവനിലെത്തി വാങ്ങാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരിപാടിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിലെ കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകളും തൈകളും സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് PR അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പ്ലാന്റ്സ് പ്രൊപ്പഗേഷൻ ആന്റ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 0487-243-567-8547-837-25-6. തിരുവനന്തപുരം വെള്ളനാട് മിത്ര നികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രം ഖേത്ത് ബച്ചാവോ അഭിയാന്റെ ഭാഗമായി ഇന്ന് വെള്ളനാട് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് വളങ്ങളുടെ സന്തുലിത ഉപയോഗം എന്ന വിഷയത്തിൽ പരിശീലനവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൂല്യവർദ്ധിത പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നു. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഇനി വായനാ ദിനത്തോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ N. ശംസുദ്ദീൻ നൽകുന്ന സന്ദേശം.
3: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശ്രീ PN പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി

0: ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാതിര പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ചു വളരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ളൊരാക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ വായനാദിനവുമായും ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം, പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം, നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: വായനാദിനത്തോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ നൽകിയ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്ത് പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ ഏക് മഹാ അഭിയാൻ ഹേ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചരിത്രത്തിൽ ഇന്ന് കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ P.N. പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച അദ്ദേഹം കേരളത്തിൽ വിപ്ലവകരമായ സാക്ഷരതാ മുന്നേറ്റത്തിന് അടിത്തറ പാകി. കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ചരമദിനം ഔദ്യോഗിക വായനാ ദിനമായും തുടർന്നുള്ള വാരം വായനാ വാരമായും പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ 5000-ൽ വായനശാലകൾ സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. കേരളത്തെ സാക്ഷരതയിലേക്ക് നയിച്ച കാൻഫെഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക

0: ുമാണ് പി എൻ പണിക്കർ. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ജൂൺ 19 വലിയൊരു നാഴികക്കല്ലാണ്. 1981 ഇതേ ദിവസമാണ് ഇന്ത്യയുടെ ആദ്യത്തെ 3 അക്ഷസ്ഥിരതയുള്ള പരീക്ഷണാത്മക വാർത്താവിനിമയോപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ബാംഗ്ലൂരിലാണ് ഈ ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായിരുന്നു ഈ നേട്ടം. അരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് എന്നതാണ് ആപ്പിളിന്റെ പൂർണ്ണനാമം. ഫ്രഞ്ച് ഗയാനയിലെ കൌറുവിൽ നിന്നും യൂറോപ്യൻ ഏരിയൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ടെലിവിഷൻ പ്രക്ഷേപണങ്ങൾക്കും റേഡിയോ ശൃംഖലകൾക്കും ഈ ഉപഗ്രഹം വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ ജൂൺ 19 ലോക സിക്കിൾ സെൽ അവബോധ ദിനം ആയി ആചരിക്കുന്നു. സിക്കിൾ സെൽ രോഗത്തെക്കുറിച്ചും രോഗബാധിതർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം നിശ്ചയിച്ചത്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ ജനിതക രോഗമാണിത്. സാധാരണയായി വൃത്താകൃതിയിലുള്ള ചുവന്ന രക്താണുക്കൾ ഈ രോഗം ബാധിക്കുന്നതോടെ അരിവാളിന്റെ ആകൃതിയിലായി മാറുന്നു. അരിവാൾ രൂപത്തിലുള്ള കോശങ്ങൾ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും തീവ്രമായ വേദന, വിളർച്ച, അവയവങ്ങൾക്കുള്ള കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. വിവാഹത്തിന് മുൻപും ഗർഭാവസ്ഥയിലും നടത്തുന്ന പരിശോധനകളിലൂടെ രോഗസാധ്യത നേരത്തെ തിരിച്ചറിയുക, രോഗബാധിതർക്ക് കൃത്യമായ പരിചരണവും താങ്ങാനാവുന്ന ചികിത്സയും ഉറപ്പാക്കുക, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റി രോഗികൾക്ക് സാമൂഹിക പിന്തുണ നൽകുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ ഗോത്രവർഗ മേഖലകളിൽ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഇത് പരിഹരിക്കാൻ 2047 രാജ്യത്തുനിന്ന് സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ പ്രത്യേക ദൌത്യം ആരംഭിച്ചിട്ടുണ്ട്. പ്രശസ്തനായ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൌതികശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ബ്ലെയ്സ് പാസ്കൽ ജനിച്ചത് 1623 ജൂൺ 19. ദ്രാവകമർദ്ദത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പാസ്കൽ നിയമം ആധുനിക ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ അടിസ്ഥാനമാണ്. കൂടാതെ ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററുകളിൽ ഒന്നായ പാസ്കലും കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ്. സംഭാവ്യത സിദ്ധാന്തത്തിന് ഗണിതശാസ്ത്രത്തിൽ അടിത്തറ പാകിയതും പാസ്കലിന്റെ പരീക്ഷണങ്ങളായിരുന്നു. ഭൌതികശാസ്ത്രത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവനകളുടെ ആദരസൂചകമായി അന്താരാഷ്ട്ര മർദ്ദത്തിന്റെ യൂണിറ്റിന് പാസ്കൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചിന്തകളുടെ സമാഹാരമായ പെൻസീസ് ഫ്രഞ്ച് സാഹിത്യത്തിലെ മികച്ച കൃതികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. യുദ്ധകാലങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ജൂൺ 19 ആചരിക്കുന്നത്. യുദ്ധങ്ങളിലും സായുധ സംഘർഷങ്ങളിലും ഒരു ആയുധമായി ലൈംഗികാതിക്രമങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും ഇതിനിരയാകുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുമായി 2015 ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം ആരംഭിച്ചത്. അമേരിക്കയിലെ അടിമത്ത നിരോധനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ചരിത്ര പ്രധാനമായ ദിവസമാണ് ജൂൺ 19 അഥവാ ജൂൺ 18. 1865 ജൂൺ 19 ടെക്സാസിലെ ഗാൽവസ്റ്റണിലെത്തിയ യൂണിയൻ സൈന്യം അവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കൻ അടിമകളോട് അവർ സ്വതന്ത്രരാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. എബ്രഹാം ലിങ്കൺ 2 മുൻപ് തന്നെ അടിമത്ത നിരോധന വിളംബരം നടത്തിയിരുന്നെങ്കിലും അത് പൂർണ്ണമായി നടപ്പിലായത് ഈ ദിവസത്തോടെയാണ്. അമേരിക്കയിൽ കറുത്തവർഗക്കാരുടെ സ്വാതന്ത്ര്യദിനമായി ഇത് വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ബിനയ ബിവി സംസാരിക്കുന്നു.
4: കാലാവസ്ഥയിലെ ഓരോ മാറ്റവും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് കുട്ടികളെയാണ്. ശ്വാസമുട്ടൽ, ചുമ, തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, അങ്ങനെ അസുഖങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ മാതാപിതാക്കൾ ഡോക്ടറുടെ മുമ്പിൽ നിരത്തേണ്ടതായി വരും. അനേകം പകർച്ചവ്യാധികൾ ഈ കാലത്ത് കുട്ടികളെ ബാധിക്കും. കാലാവസ്ഥാ മാറ്റത്തിൽ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ജലദോഷവും പനിയും. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചുമ, തലവേദന എന്നിവയുടെ ഫലമായുണ്ടാകുന്ന വൈറൽ അണുബാധയാണ് ജലദോഷം. ചില കുട്ടികൾക്ക് ഇത്തരം അസുഖത്തിന്റെ തുടക്കത്തിൽ തന്നെ പനിയുണ്ടാകാം, ചിലർക്ക് ശേഷവും. ജലദോഷം സാധാരണ 3 മുതൽ 5 ദിവസങ്ങളിൽ ശക്തമാകുകയും ഏകദേശം 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ രോഗം പൂർണ്ണമായി ശമിക്കുകയും ചെയ്യും. കുട്ടികൾ ക്ഷീണിതരാകാൻ തുടങ്ങുന്നു. ഉറക്കക്കുറവ്, തലവേദന, ശരീരവേദന, ചുമ, ഭക്ഷണത്തിന് രുചിയില്ലായ്മ മുതലായവ അനുഭവപ്പെടുന്നു. ഈ സമയം കുട്ടികൾക്ക് തണുത്ത ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കുക. കഫത്തിന് കാരണമാകുന്ന തൈര്, വാഴപ്പഴം പോലുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ നൽകാതിരിക്കുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കുട്ടികൾക്ക് വിറ്റാമിൻ സി സമ്പുഷ്ടമാക്കിയ പഴങ്ങളും പച്ചക്കറികളും നൽകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഹോമിയോ മരുന്നുകളായ ആഴ്സനിക്കം ആൽബം, എലിയം സിപ്പ, റസ്റ്റോക്സ്, നാട്രമ്യൂർ മുതലായവ ഇവയ്ക്ക് പരിഹാരം നൽകുന്നു. കുട്ടികളെ അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ടോൺസിലൈറ്റിസ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിലെ പ്രധാന കണ്ണികകളാണ് ടോൺസിലുകൾ. അണ്ണാക്കിന്റെ ഇരുവശത്തുമായാണ് ടോൺസിലുകളുടെ സ്ഥാനം. അന്നനാളം, ശ്വാസനാളം, വായു, ഭക്ഷണം ഇവയിലൂടെയെല്ലാം എത്തിപ്പെടുന്ന അണുക്കളെ ആദ്യം പ്രതിരോധിക്കുന്നത് ടോൺസിലുകളാണ്. സാധാരണയായി അണുക്കളെ തടഞ്ഞോ നശിപ്പിച്ചോ ടോൺസിലുകൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും. അണുക്കളുടെ കൂട്ട ആക്രമണം ചിലപ്പോൾ ടോൺസിലുകളെ തോൽപ്പിക്കാം. ഇത്തരം ഘട്ടങ്ങളിലാണ് അണുബാധ ഉണ്ടാകുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളാണ് തൊണ്ടയിലെ അസ്വസ്ഥത, തൊണ്ടവേദന, ഭക്ഷണമോ വെള്ളമോ ഇറക്കുമ്പോൾ വേദന, ചെവിവേദന, ശരീരക്ഷീണം മുതലായവ. ഈ രോഗാവസ്ഥയിൽ തണുത്ത വസ്തുക്കൾ കഴിക്കുന്നത്, അന്തരീക്ഷത്തിലെ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ, ശരീരം അധികമായി തണുപ്പ് കൊള്ളിക്കുന്നത്, മഞ്ഞ് കൊള്ളുന്നത് തുടങ്ങിയവ ഒഴിവാക്കുക. കുട്ടികൾക്ക് തണുത്ത ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കുക. AC, ഫാൻ എന്നിവയുടെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ അനുവദിക്കാതിരിക്കുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വിറ്റാമിൻ സി സമ്പുഷ്ടമാക്കിയ ഭക്ഷണങ്ങൾ നൽകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഇളം ചൂടോടെ കുടിക്കാൻ നൽകുക. ഇടയ്ക്കിടെ ഉപ്പിട്ട കഞ്ഞിവെള്ളം നൽകുക. ഉപ്പുവെള്ളത്തിൽ ഇടയ്ക്കിടെ വായിക്കൊള്ളുക. ഹോമിയോ മരുന്നുകളായ ഹെപ്പാസൾഫ്, മെക്സോൾ, ലാക്സിസ്, ബെറൈറ്റക മുതലായവ ടോൺസിലൈറ്റിസിന് അത്യുത്തമമാണ്. ചെവിയിലെ അണുബാധ മിക്കവരിലും കണ്ടുവരുന്ന അസുഖമാണെങ്കിലും കുട്ടികളിലാണ് ചെവിയിൽ അണുബാധ അധികമായി ഉണ്ടാകുന്നത്. തുടരെയുണ്ടാകുന്ന ജലദോഷവും ചെവിയുടെ നേർത്ത ഘടനയുമാണ് കുട്ടികളിൽ ഈ അസുഖം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നത്. ചെവിയിൽ മെഴുക് നിറയുന്നതും ഫംഗസ് ബാധ, പൂപ്പൽ, കർണപടത്തിലെ മുറിവ്, പ്രാണികളോ മറ്റോ കയറുക തുടങ്ങിയ കാരണങ്ങളാൽ കുട്ടികളിൽ ചെവിയിൽ അണുബാധ ഉണ്ടാകുന്നു. ചെവിയിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് ചെവിവേദന, അടഞ്ഞ ചെവി, ചെവി ചൊറിച്ചിൽ മുതലായവ. കൂടെ കൂടെ ഉണ്ടാകുന്ന ജലദോഷം ചെവിയിലെ അണുബാധയ്ക്ക് പ്രധാന കാരണമാണ്. ശ്വാസകോശം, ചെവി എന്നിവയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ജലദോഷം ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രദ്ധിക്കുക.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിനയ ബിവി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി,
9: ഫുള്ള് MRT-ന്റെ വാങ്ങും.
8: അന്ന് കേട്ടാ,
9: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
8: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
9: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
11: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
10: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
12: നമുക്കിനി തീർത്ഥാടനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈതപ്രം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: തൊഴിൽ ദർശനം.
1: സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സിഡാക് രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായി ഒഴിവുള്ള തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം, ബംഗളൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ, ഗുവാഹട്ടി കേന്ദ്രങ്ങളിലായി 989 ഒഴിവുണ്ട്. തിരുവനന്തപുരം ആകെ ഒഴിവ് 27. പ്രോജക്ട് അസോസിയേറ്റ് എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 1. യോഗ്യത ബിടെക് മെക്കാനിക്കൽ, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 2. യോഗ്യത 60% മാർക്കോടെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 4. യോഗ്യത 60% മാർക്കോടെ ബിടെക് അല്ലെങ്കിൽ എംടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ്, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 2. യോഗ്യത 60% മാർക്കോടെ ബിടെക് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 1. യോഗ്യത 60% മാർക്കോടെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 2. യോഗ്യത 60% മാർക്കോടെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഒഴിവ് 2. യോഗ്യത 60% മാർക്കോടെ ബിടെക് മെക്കാനിക്കൽ, ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 45 വയസ്സ് കവിയരുത്. പ്രോജക്ട് എഞ്ചിനീയർ ഫ്രഷർ ഒഴിവ് 2. യോഗ്യത 60% മാർക്കോടെ ബിടെക് എംടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ 60% മാർക്കോടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG, പ്രായം 30 വയസ്സ് കവിയരുത്. ബംഗളൂരു ആകെ ഒഴിവ് 272. തസ്തികകളും ഒഴിവും പ്രോജക്ട് അസോസിയേറ്റ് ഹാർഡ്വെയർ 50, പ്രോജക്ട് അസോസിയേറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് 50, പ്രോജക്ട് എഞ്ചിനീയർ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ആൻഡ് AI 6, പ്രോജക്ട് എഞ്ചിനീയർ ക്രിപ്റ്റോഗ്രഫി PKI 10, പ്രോജക്ട് എഞ്ചിനീയർ HPC സിസ്റ്റം ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ 3, പ്രോജക്ട് എഞ്ചിനീയർ HPC സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് അലൈൻഡ് ഏരിയാസ് 25, പ്രോജക്ട് എഞ്ചിനീയർ IAA ഓട്ടോമോട്ടീവ് ആൻഡ് അലൈൻഡ് ഏരിയാസ് 5, പ്രോജക്ട് എഞ്ചിനീയർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആൻഡ് അലൈൻഡ് ഏരിയാസ് 8, പ്രോജക്ട് എഞ്ചിനീയർ RUD ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് അലൈൻഡ് ഏരിയാസ് 3, പ്രോജക്ട് എഞ്ചിനീയർ TRUST ആൻഡ് അലൈൻഡ് ഏരിയാസ് 15, പ്രോജക്ട് എഞ്ചിനീയർ VLSI ME 25, പ്രോജക്ട് മാനേജർ 20, പ്രോജക്ട് സപ്പോർട്ട് സ്റ്റാഫ് HRD അഡ്മിൻ 2, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ 50. ചെന്നൈ ആകെ ഒഴിവ് 67. തസ്തികകളും ഒഴിവും പ്രോജക്ട് അസോസിയേറ്റ് ഫ്രഷർ 15, പ്രോജക്ട് എഞ്ചിനീയർ PS ആൻഡ് O എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ്ഡ് 20, പ്രോജക്ട് മാനേജർ, പ്രോഗ്രാം മാനേജർ, പ്രോഗ്രാം ഡെലിവറി മാനേജർ, നോളജ് പാർട്ണർ 5, പ്രോജക്ട് ടെക്നീഷ്യൻ 15, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ, മൊഡ്യൂൾ ലീഡ്, പ്രോജക്ട് ലീഡർ 12. ഡൽഹി ആകെ ഒഴിവ് 3. തസ്തികകളും ഒഴിവ് പ്രോജക്ട് എഞ്ചിനീയർ PS ആൻഡ് O എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ്ഡ് 2, പ്രോജക്ട് മാനേജർ, പ്രോഗ്രാം മാനേജർ, പ്രോഗ്രാം ഡെലിവറി മാനേജർ, നോളജ് പാർട്ണർ 1. ഹൈദരാബാദ് ആകെ ഒഴിവ് 87. തസ്തികകളും ഒഴിവും അഡ്മിനിസ്ട്രേറ്റീവ് അസോസിയേറ്റ് ഇൻഫോ സെക്യൂരിറ്റി സർവീസ് 1, പ്രോജക്ട് എഞ്ചിനീയർ 51, പ്രോജക്ട് മാനേജർ, പ്രോഗ്രാം മാനേജർ 4, പ്രോജക്ട് ഓഫീസർ 1, സീനിയർ PMU അസോസിയേറ്റ് 1, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ 29. കൊൽക്കത്ത ആകെ ഒഴിവ് 28. തസ്തികകളും ഒഴിവും പ്രോജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് 14, പ്രോജക്ട് എഞ്ചിനീയർ ഫ്രഷർ 6, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ, മൊഡ്യൂൾ ലീഡ്, പ്രോജക്ട് ലീഡർ 8. മുംബൈ ആകെ ഒഴിവ് 45. തസ്തികകളും ഒഴിവും പ്രോജക്ട് എഞ്ചിനീയർ 30, പ്രോജക്ട് മാനേജർ 1, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ 14. സിഡാക്കിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 20. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം careers.cdac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി careers.cdac.in.
0: തൊഴിൽ ദർശനം. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
5: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ്ഫോർട്ട്.
8: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
9: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
8: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇനി സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാർ ചിത്രയ്ക്കൊപ്പം പാടിയൊരു ഗാനമാണ് ചിത്രം ഞാനും എന്റെ ഫാമിലിയും. ഗാനരചന രാജീവ് ആലുങ്കൽ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
2: നഗരപുരാണം, അനന്തപുര ചരിത്രത്തിലൂടെ ഒരു പ്രദക്ഷിണം. ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ പലപ്പോഴും ഭാഷയിലെ പ്രയോഗവിശേഷങ്ങൾക്കും ശൈലീരൂപങ്ങൾക്കും ജന്മം നൽകാറുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ തെക്കുവടക്കു വ്യത്യാസമില്ലാതെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷാവിശേഷമാണ് യമണ്ടൻ. വലിപ്പമേറിയത്, പ്രൌഢമായത് എന്നീ അർത്ഥങ്ങളിലാണ് ഈ പദം പ്രയോഗിക്കപ്പെടുന്നത്. രഹസ്യമായി വന്നുപോകുന്നവൻ അഥവാ ചാരൻ എന്ന അർത്ഥത്തിൽ തമിഴിലും യമണ്ടൻ പ്രയോഗം കാണാം. തെന്നിന്ത്യയിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്ന ഈ ശൈലീരൂപത്തിന്റെ വേരുകൾ യൂറോപ്പിലാണെങ്കിലും അതിന് കേരളത്തിലെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുമായി നേരിയ ബന്ധം കാണാം. ജർമ്മനിയിലെ എംഡൻ എന്ന സ്ഥലപ്പേരാണ് മലയാളത്തിൽ യമണ്ടനായി അവതരിച്ചത്. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും സഖ്യകക്ഷികൾക്കും ദുരന്താനുഭവങ്ങൾ നൽകിയ ഒരു ജർമ്മൻ പടക്കപ്പലായിരുന്നു എംഡൻ. വേഷം മാറി സഞ്ചരിക്കുന്ന ചാരന്മാരെ പോലെ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ SMS യാമോർത്ത് എന്ന കള്ളപ്പേര് പതിച്ചാണ് എംഡൻ ഉൾക്കടലുകളിൽ സർവനാശം വിതച്ചിരുന്നത്. കരയിൽ വന്ന് ഇന്ധനം നിറയ്ക്കുവാനും ഭക്ഷണം ശേഖരിക്കുവാനും തടസ്സങ്ങളുണ്ടായിരുന്നതിനാൽ ചരക്കുകപ്പലുകളെയും യാത്രാനൌകകളെയും കൊള്ളയടിക്കുക എന്നത് എംഡന്റെ പതിവായിരുന്നു. വിനാശകാരിയായ എംഡന്റെ കപ്പിത്താൻ ജർമ്മൻകാരനായ കാൽവാൻ മുള്ളറും വൈസ് ക്യാപ്റ്റൻ മലയാളിയായ ചെമ്പകരാമൻ പിള്ളയുമായിരുന്നു. 1891 തിരുവനന്തപുരത്ത് ജനിച്ച ചെമ്പകരാമൻ പിള്ള യൗവനകാലത്ത് തന്നെ ജർമ്മനിയിലെത്തി ഹിറ്റ്ലറുമായി സൌഹൃദം സ്ഥാപിക്കുകയും ആ കൂട്ടുകെട്ടിലൂടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനെ തുരത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ എംഡൻ നിലയുറപ്പിച്ചത് ചൈനയുടെ തീരത്തായിരുന്നു. പ്രതിയോഗികളുടെ 5 കപ്പലുകളാണ് അവിടെ എംഡൻ മുക്കിയത്. തുടർന്ന് എംഡൻ അറബിക്കടലിലെത്തി കോഴിക്കോടിനും ലക്ഷദ്വീപിനും മധ്യേ നിലയുറപ്പിച്ചു. എംഡന്റെ സാന്നിധ്യം കേട്ടറിഞ്ഞ കച്ചവടക്കാർ കൊച്ചിയിലും കോഴിക്കോട്ടും കപ്പലടിപ്പിക്കാൻ ഭയന്നു. ഇതിനിടയിൽ മിനിക്കോയ് ദ്വീപുകളുടെ ഓരത്ത് വച്ച് ടൈമറിക്, കിംഗ്ലാൻഡ്, റിബേറ, ഫോയൽ എന്നീ 4 കപ്പലുകളെ മുക്കുകയും ഗ്രഫിവെൽ, ബാസൽ എന്നീ 2 കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്തതായി വാർത്തകൾ വന്നു. എംഡൻ മിനിക്കോയ് തീരത്തുനിന്നും തെക്കോട്ട് നീങ്ങി

0: കൊച്ചിയുടെ പുറം കടലിൽ നങ്കൂരമിട്ടു. ഈ സമയത്ത് വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവർ എംബനെ കണ്ട് ഭയന്നു നിൽക്കവേ, "നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇംഗ്ലീഷുകാരെ തോൽപ്പിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്" എന്ന് ഒരാൾ മലയാളത്തിൽ വിളിച്ചു പറയുകയും തുടർന്ന് അയാൾ ഒരു ചെറുവള്ളത്തിൽ കയറി കൊച്ചി തീരത്തെത്തുകയും ബ്രിട്ടീഷുകാരോട് എതിർപ്പുള്ള കൊച്ചി രാജകുടുംബാംഗങ്ങളുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. അതെ, അത് മലയാളിയായ ചെമ്പകരാമൻ പിള്ളയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങിയ എംഡൻ 14 കപ്പലുകൾ മുക്കിയതായി രേഖകൾ കാണിക്കുന്നു. സർവനാശം വിതച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച ഈ അന്തർവാഹിനി കപ്പൽ മദിരാശി തുറമുഖത്തിന് സമീപം നിലയുറപ്പിച്ചു. ആ സമയത്ത് മദിരാശി തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നിരുന്ന ബർമാഷെല്ലിന്റെ പെട്രോളിയം നിറച്ച ചരക്കുകപ്പലിലേക്ക് തുരുതുരെ പീരങ്കിയുണ്ടകൾ പാഞ്ഞുവന്നു. ആ ചരക്ക് കപ്പലിന് തീപിടിച്ചു. തീ തുറമുഖ പട്ടണത്തിലേക്കും പടർന്നുകയറി. ദക്ഷിണേന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തീപിടുത്തം 1914 സെപ്റ്റംബർ 22 നടന്ന ആ അഗ്നിബാധയാണെന്ന് കരുതപ്പെടുന്നു. വിനാശകാരിയായ എംഡനെ തളയ്ക്കാൻ ബ്രിട്ടന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഫ്രാൻസുമൊക്കെ രംഗത്തിറങ്ങി. എങ്കിലും അതിനുള്ള ഭാഗ്യം ലഭിച്ചത് ഓസ്ട്രേലിയൻ യുദ്ധക്കപ്പലായ SMS സിഡ്നിക്കായിരുന്നു. സമുദ്ര പര്യവേഷണത്തിനിടയിൽ സിഡ്നി എംഡനെ തിരിച്ചറിയുകയും പീരങ്കിയുണ്ടകൾ പായിക്കുകയും ചെയ്തു. എംഡൻ മുങ്ങും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ കാൽവോൺ മുള്ളർ അതിനെ കരയിലേക്ക് ഇടിച്ചുകയറ്റി. തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ 131 പേർ മരിച്ചു, 63 പേർക്ക് പരിക്കേറ്റു. ക്യാപ്റ്റൻ മുള്ളർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ ഒരു അന്തർവാഹിനിയിൽ കയറി ചെമ്പകരാമൻ പിള്ള ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. യുദ്ധകാലത്ത് എംഡനെ മലയാളികളും തമിഴരും ഭയന്നിരുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ധീരകൃത്യങ്ങളെ വീരാരാധനയോടെ വീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സന്നിഗ്ധമായ മാനസികാവസ്ഥയിൽ നിന്നും മലയാളി കണ്ടെടുത്ത ഭാഷാവിശേഷമാണ് യമണ്ടൻ.
1: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം രേഖ അജിത്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
1: ശബ്ദസാദൃശ്യമുള്ള പദങ്ങളുടെ ശരിയായ രൂപമേതെന്ന കാര്യത്തിൽ പലർക്കും സന്ദേഹമുണ്ടാകാറുണ്ട്. അത്തരം ചില സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തുന്നത് ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രയോജനമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞ നിവൃത്തി എന്ന പദം തന്നെ ആകട്ടെ ആദ്യം. നിവൃത്തിയാണോ നിവർത്തിയാണോ ശരിയെന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. നിവർത്തിക്കുക എന്ന ക്രിയാശബ്ദത്തിന് മതിയാക്കുക, തീർച്ച വരുത്തുക, പിന്തിരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. മതിയാക്കൽ, തീർച്ച വരുത്തൽ, ദൂരീകരിക്കൽ എന്നൊക്കെ അർത്ഥം വരുന്ന നാമരൂപം നിവൃത്തിയാണ്. നിവൃത്തിക്ക് തീർച്ച, അവസാനം എന്നൊക്കെ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം പറയാവുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. പ്രവർത്തനം, വേല എന്നീ അർത്ഥങ്ങൾ വരുന്ന പദം പ്രവൃത്തിയാകുന്നു. ഒറ്റുകൊടുക്കുക, ഒറ്റുകൊടുക്കുക എന്നീ പദങ്ങളിലെ ശരിയായ രൂപത്തെക്കുറിച്ച് തിട്ടമില്ലാത്തവരുണ്ടാകും. രണ്ടും ശരിയായ രൂപം തന്നെയാണ്, വ്യത്യസ്ത അർത്ഥങ്ങളിലാണെന്ന് മാത്രം. ഒറ്റ എന്ന പദത്തിന് രഹസ്യമായി പറയൽ, ചാരപ്പണി എന്നീ അർത്ഥങ്ങളാണുള്ളത്. ഒറ്റുകൊടുക്കുക എന്ന് പറയുമ്പോൾ രഹസ്യം ചോർത്തിക്കൊടുക്കുക, അറിഞ്ഞുകൊണ്ട് വ്യാജം പറയുക എന്നീ അർത്ഥങ്ങൾ കിട്ടും. ഒറ്റിക്കൊടുക്കുക എന്നതിന് ചതിക്കുക എന്നും അർത്ഥമുണ്ട്. വസ്തു കൈവശം വച്ച് അനുഭവിക്കുന്നതിനുള്ള അവകാശമാണ് ഒറ്റി. ഒറ്റുകൊടുക്കുക എന്ന് പറയുമ്പോൾ വസ്തു പണയമായി നൽകുക, ഈടെഴുതി കൊടുക്കുക എന്ന അർത്ഥമുണ്ടാകും. ഒറ്റും ഒറ്റിയും തമ്മിലുള്ള അന്തരം വ്യക്തമായി കാണുമല്ലോ. കല്യാണം എന്ന പദത്തിനർത്ഥം ശുഭം, ക്ഷേമം എന്നൊക്കെയാണ്. വിവാഹം എന്ന് പ്രസിദ്ധമായ അർത്ഥവുമുണ്ട്. കല്യാണരൂപൻ എന്ന പ്രയോഗത്തിന് സുന്ദരൻ എന്നാണ് അർത്ഥം. കല്യാണി അനുഗ്രഹീതയായ അല്ലെങ്കിൽ നന്മയുള്ള സ്ത്രീയാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അനുഗ്രഹീതൻ എന്ന് പ്രയോഗിക്കുന്നത് ശരിയല്ല, അനുഗ്രഹീതൻ എന്ന് പറയണം. കൂടെ കൂടെ എന്ന അർത്ഥത്തിൽ കൂടെ കൂടെ എന്ന് എഴുതി കണ്ടിട്ടുണ്ട്. കൂട എന്ന പദത്തിന് കുട്ടയെന്നോ വല്ലമെന്നോ അർത്ഥം പറയാം. കൂടെ എന്ന പദത്തിനാകട്ടെ ഒന്നിച്ച്, ചേർന്ന് എന്നർത്ഥം. വാഗ്ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പു നൽകുകയാണ്. വാക്കുമാറുക എന്നായാൽ വാഗ്ദാനം ലംഘിക്കുക എന്നും. പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നെന്ന് ചിലർ കുറ്റപ്പെടുത്തും. ഘടകവിരുദ്ധം എന്ന പ്രയോഗം തെറ്റാണ്. എന്തിൻ്റെയെങ്കിലും ഭാഗമായി നിൽക്കുന്നതിനെയാണ് ഘടകം എന്ന് പറയുന്നത്. ഘടകം ഒരു അഭ്യാസ മുറയാണ്. മുറ തെറ്റിയ രീതി

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
5: ഗ്രാമകേരളം. പുസ്തകം പൂത്തുലഞ്ഞ അക്ഷരക്കോവിലുകൾ.
6: ഇന്ന് June 19 വായനദിനം. വായനദിനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നാട്ടുമ്പുറത്തെ അക്ഷരക്കോവിലുകളായ വായനശാലകളെ കുറിച്ച് പറയണം. അപ്പോൾ 18 വയസ്സുവരെ അക്ഷരാഭ്യാസമില്ലാതിരുന്ന ഒരു വലിയ മനുഷ്യനെയും ഓർക്കണം. വീട്ടി ഭട്ടതിരിപ്പാട് എന്ന വെള്ളുതിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ ശാസ്താംകാവിലെ ശാന്തിക്കാരൻ എന്നൊരു അധ്യായമുണ്ട്. അതിലെ ഒരു ഭാഗം ഇന്നത്തെ വിഷയത്തിന് പാകമാണെന്ന് തോന്നുന്നു. അതിപ്രകാരമാണ്: അതിനടിയിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിരുന്ന മാന്മാർക്കു കൂട എന്ന വാക്യം ആദ്യമായി പണിപ്പെട്ട് കൂട്ടി വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ നിന്നും ഒരാഹ്ലാദധ്വനി വിനിർഗളിക്കുകയുണ്ടായി. മാന്മാർക്കു കൂട എത്ര തവണ ഉറക്കെ ആവർത്തിച്ചു എന്ന് പറയാനാവില്ല. ആ അയ്യപ്പൻകാവിലെ അന്തരീക്ഷത്തിൽ ആ തീയാടി പെൺകുട്ടി കൊളുത്തിത്തന്ന കെടാവിളക്കാണ് പിൽക്കാല ജീവിതത്തിൽ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ മഹാജ്യോതിസെന്നോർക്കുമ്പോൾ കൃതജ്ഞത കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിന്റെ നെടുനായകത്വം വഹിച്ച, സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്തിയ VT ഭട്ടതിരിപ്പാടിന്റെ അക്ഷരങ്ങളുടെ ലോകം തുടങ്ങുന്നത് ഒരു പത്രപരസ്യത്തിൽ രേഖപ്പെടുത്തിയ മാന്മാർക്കു കൂട എന്ന വാക്യത്തിൽ നിന്നാണ്. ഇവിടെയാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രമുഖനും സാക്ഷരതാ പ്രവർത്തകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇതായിരുന്നു തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരമദിനമായ June 19 വായന ദിനമായി നമ്മൾ ആചരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ വായനശാലകളും വിദ്യാലയങ്ങളും വായന ദിനം സമുചിതമായി നടത്തുന്നുണ്ട്. തിരുവിതാംകൂറിലെ വായനശാലകളുടെ ചരിത്രം 1829 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവാണ് അതിന് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി എന്ന് പേരും നൽകി. ഇന്നത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്. 1945 PN പണിക്കർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഖില കേരള ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് പിന്നീട് കേരള ഗ്രന്ഥശാല സംഘമാകുന്നത്. പിന്നീട് 1989 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ രൂപീകരിക്കുകയും നമ്മുടെ വായനശാലകൾ അതിൻ്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾ, കർഷക പ്രസ്ഥാനം എന്നിവയെല്ലാം വായനശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. നാട്ടിലെ അക്ഷരസ്നേഹികളുടെ ശ്രമഫലമായാണ് വായനശാലയ്ക്ക് സ്വന്തമായി കെട്ടിടമുണ്ടാകുന്നത്. കെട്ടിടമെന്ന പേരേയുള്ളൂ. പുസ്തകം വയ്ക്കാൻ ഒരു മുറി, പത്രം വായിക്കാനും വൈകുന്നേരങ്ങളിൽ ഒത്തുചേരാനും ഒരു മുറി, കെട്ടിടമായി. വൈദ്യുതിക്ക് ഇതുപോലെ മറ്റാരെങ്കിലും സഹായിക്കണം, ഇല്ലെങ്കിൽ റാന്തലും മുട്ടവിളക്കും തന്നെ ശരണം. പക്ഷേ ഈ ദാരിദ്ര്യത്തിനിടയിലും അസൗകര്യങ്ങൾക്കിടയിലും ചോർന്നു പോകാത്ത മറ്റൊരു സവിശേഷതയുണ്ടായിരുന്നു: വായനക്കാരുടെ സാന്നിധ്യം. എല്ലാ പ്രായത്തിലുമുള്ളവരും വായനശാലയിൽ എത്തിച്ച് പുസ്തക ചർച്ച നടത്തും, മറ്റ് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. മുതിർന്ന പൗരന്മാർ മുതൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ വായനശാലയിൽ എത്തും എന്ന് പറഞ്ഞല്ലോ. സ്കൂൾ ക്ലാസ്സുകളുടെ സ്വഭാവമില്ലെങ്കിലും മുതിർന്നവർ സംശയങ്ങൾ വിശദമായി പറഞ്ഞു തീർത്തുകൊടുക്കും. അറിവിന്റെ പുതിയ വഴികൾ. മനുഷ്യരെല്ലാം ഏകോദര സഹോദരന്മാരാണെന്ന ബോധം വായനശാലകളിൽ നിന്നാണ് ആദ്യം രൂപപ്പെട്ടത്. വായനശാല വാർഷികവും മറ്റൊരു ഉത്സവമാണ്.

0: ആയിരുന്നു. സാഹിത്യകാരന്മാർ, കലാരംഗത്തെ മറ്റു പ്രമുഖർ, കക്ഷി രാഷ്ട്രീയത്തിലെ ഉന്നതർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. മറ്റൊന്ന് നാടക അവതരണമായിരുന്നു. രചനയും സംവിധാനവും നടന്മാരുമെല്ലാം വായനശാല പ്രവർത്തകർ തന്നെ. മറ്റൊരു സാംസ്കാരിക പ്രവർത്തനം കൈയെഴുത്തു മാസിക പ്രകാശനമായിരുന്നു. രചനയും ചിത്രീകരണവും ആകർഷകമായി സംവിധാനം ചെയ്യുന്നതും പ്രധാനമായും കുട്ടികളാണ്. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റം പുസ്തക വായനയെ മന്ദീഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പുസ്തകങ്ങൾ വായിക്കാനുള്ള രീതി മാറി. പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഇ റീഡിംഗ് രീതിയിൽ പുസ്തക വായന എത്തിയിട്ടുണ്ട്. മാത്രമല്ല, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കുട്ടികളെയും മുതിർന്നവരെയും അടക്കം എല്ലാവരെയും വായനക്കാരാക്കുന്നതിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഫലപ്രദമായി നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർ വായനക്കാരാകട്ടെ, കൂടുതൽ പേർ വായനശാലകളിൽ എത്തട്ടെ. വായന ദിനാശംസകൾ.
1: പുസ്തകം പൂത്തുലഞ്ഞ അക്ഷരക്കോവിലുകൾ, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8:00.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് രാജ്യത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂവെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. മിനിമം വേതനം ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ 35 ദിവസമായി സമരം തുടരുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് സമഗ്ര മേഖലയെയും സ്പർശിച്ച വികസനമാണ് നടപ്പാക്കുന്നതെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ന്യൂസിലൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 10:00.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്ന് പറയാം. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മകളായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് അടുത്തിടെ പിന്മാറാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം UAE. ഒപെക്കുമായുള്ള 59 വർഷത്തെ ബന്ധമാണ് ഇതോടെ അവസാനിക്കുന്നത്. 1967 ഒപെക്കിൽ ചേർന്ന UAE ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഈ പിൻവാങ്ങൽ നടത്തിയത്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കറോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: നമുക്കിനി മേഘം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇനി നമുക്ക് ചുറ്റും. മാർച്ച് മാസത്തിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ പുനഃമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ ലഭ്യമാണ്. www.hscportal.kerala.gov.in. ആധാർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഐടി മിഷൻ വിവിധ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ, നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കും. പരാതി പരിഹാരത്തിന് 0471233553 അല്ലെങ്കിൽ 0471252542 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0471233553 അല്ലെങ്കിൽ 2525442. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് 7:45 പുറപ്പെട്ട് രാത്രി 7:45 മംഗളൂരുവിലെത്തും. തിരിച്ച് ട്രെയിൻ മംഗളൂരുവിൽ നിന്ന് അന്ന് രാത്രി 8:40 പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 10:15 തിരുവനന്തപുരത്തെത്തും. കേരള സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തുന്ന ഒരു വർഷത്തെ പിജി ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കോഴ്സിലേക്ക് ജൂലൈ 10 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.gift.rs.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കൂടാതെ CA, CMA, കോസ്റ്റ് അക്കൌണ്ടൻസി എന്നിവയുടെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ യോഗ്യത നേടിയവർക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. പ്രായപരിധിയില്ല. വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, മുതിർന്ന പൌരന്മാർ, പ്രവാസികൾ, തൊഴിൽ രഹിതർ തുടങ്ങിയവർക്ക് ഫീസ് ഇളവ് ലഭ്യമാണ്. പ്രത്യേക അപേക്ഷാ ഫീസില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 9746972011 അല്ലെങ്കിൽ 9349727106. ഒരിക്കൽ കൂടി പറയാം. 9746972011 9349727106. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി കാലം സാക്ഷി. കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. 1909 മാർച്ച് 1 നീലമ്പേരൂരിൽ ജനിച്ച പി എൻ പണിക്കർ അധ്യാപകനായിരിക്കെ 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചു. പിന്നീട് ഗ്രന്ഥശാലാ സംഘം സ്ഥാപിക്കുകയും ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ നായകൻ, കേരള അനൌപചാരിക വിദ്യാഭ്യാസ സമിതിയുടെ സ്ഥാപകൻ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം മഹത്തായ സംഭാവനകൾ നൽകി. കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. മലയാളികൾക്ക് അക്ഷരത്തിന്റെയും അറിവിന്റെയും വാതായനം തുറന്നുകൊടുത്ത പി എൻ പണിക്കർ 1995 ജൂൺ 19 അന്തരിച്ചു.
3: ഞാൻ അറിയാതെ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഒരു ചിന്തയായിരുന്നു സാമൂഹ്യ സേവനം. ഞങ്ങളുടെ ഒരു ആൽത്തറയുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ വൈകിട്ട് കൂടും. കുട്ടിക്കാലത്ത് അവരുടെ അടുക്കൽ ഞാൻ ഒരു പത്രമോ പുസ്തകമോ വായിച്ചു കേൾപ്പിക്കും. അവരെ അത് വളരെയധികം ആകർഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങൾ നല്ലവരാ, പ്രത്യേകിച്ച് സാധാരണക്കാർ, സാധുക്കൾ. അവരുടെ ഇടയിലൊന്നും പ്രവർത്തിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനിടയില്ല. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അന്ന് കൂടുതൽ ജനങ്ങൾ സ്വാതന്ത്ര്യ പ്രേമികളായിരുന്നു. അതിനുവേണ്ടി ഗാന്ധിയൻ പാതയിൽ കൂടെ നടക്കുന്നതിൽ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ഗാന്ധിയൻ ആദർശം എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ പകർത്തിക്കൊണ്ട് വന്നു.
4: ഇപ്പോൾ ഗാന്ധിയൻ ആദർശം എന്ന് പറയുമ്പോൾ അക്കാലത്ത് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഒരാദർശം ഗ്രാമങ്ങളെ പുനരുദ്ധരിക്കുക, അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതായിരുന്നല്ലോ. ആ രീതിയിലുള്ള പ്രവർത്തനമാണോ അങ്ങ് സ്വീകരിച്ചത്?
3: കുറേയൊക്കെ അതാണ്. പിന്നെ വിദ്യാഭ്യാസപരമായി അവരിലൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വായിക്കാൻ താല്പര്യമുള്ളവരാക്കാൻ ഞാൻ വളരെയധികം ക്ലേശിച്ചിട്ടുണ്ട്. വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മദ്യവർജന പ്രസ്ഥാനത്തിലും കഴിവനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും നന്നായെങ്കിലേ ലോകത്തിന് മാറ്റമുണ്ടാകും. വായിച്ചു വളരുക, പഠിക്കണം, അറിവ് നേടണം, ഈ മുദ്രാവാക്യവുമായിട്ടാണ് ഞാൻ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്നത്. എൻ്റെ ഗ്രാമത്തിൽ ഒരു ചെറിയ ലൈബ്രറി ഞാൻ ഉണ്ടാക്കി. അതൊന്നും ആരും വായിക്കാൻ വന്നില്ല. ഒടുവിൽ ഞാൻ വീടുകളിൽ പോയി അവരെ വിളിക്കും. വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുക്കും. അവരെ വട്ടത്തിലിരുത്തി വായിപ്പിക്കും. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ പോയി താമസിക്കേണ്ടി വന്നു. അധ്യാപക ജോലിയുമായിട്ട് അമ്പലപ്പുഴയിൽ പോയി താമസിച്ചു. അവിടെയും ഒരു ലൈബ്രറി ഇല്ല. അവിടെ ഒരു ലൈബ്രറി സ്ഥാപിക്കാൻ കുറേ ആളുകളെ കണ്ടുകൂടി ഒരു യോഗം നടത്തി ഒരു വായനശാല തുടങ്ങി. അത് കഴിഞ്ഞാണ് അതിന് പി കെ വിലാസം വായനശാല എന്ന് പേരിടുകയും പിന്നീടത് പി കെ മെമ്മോറിയലാക്കി മാറ്റി അത് അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു എ ഗ്രേഡ് ലൈബ്രറിയായി വളർത്തി. ആ ലൈബ്രറി മാതൃകാപരമായി നടത്തിക്കഴിഞ്ഞപ്പോൾ ലൈബ്രറി പ്രസ്ഥാനത്തും കേരളത്തിൽ തിരുവിതാംകൂറിൽ ശക്തമാകണമെന്നൊരു ഒരു ചിന്ത തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രന്ഥശാലാ സംഘം രൂപീകരിക്കാൻ ആഗ്രഹിച്ചത്. അന്നാകെ 47 ലൈബ്രറികളായിരുന്നു പേരിന് തിരുവിതാംകൂറിലുണ്ടായിരുന്നത്. അതിലൊന്നോ രണ്ടോ ലൈബ്രറിക്ക് ചെറിയ സഹായധനം കിട്ടിയിരുന്നുള്ളൂ. അതിന് ഗവൺമെൻറ്റിന് വേണ്ടത്ര താല്പര്യമില്ല. ഈ വക സാഹചര്യത്തിലാണ് ആദ്യം എൻ്റെ ഗ്രാമത്തിൽ, നീലമ്പേരൂർ ഗ്രാമത്തിൽ, ഞാനൊരു ലൈബ്രറിക്ക് ഒരു ഗ്രാൻറ് കിട്ടാൻ, 10 രൂപ ഗ്രാൻറ് കിട്ടാൻ ഞാൻ സഹിച്ച യാതന ചില്ലറയൊന്നുമല്ല.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പി എൻ പണിക്കരുടെ ശബ്ദം.
5: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: നിന്റെ ആഗ്രഹം എന്താ?
7: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
6: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി.

0: English Planet.
1: നമുക്കിനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മാനത്തെ കൊട്ടാരം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി നിഷസ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
5: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
6: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ.
7: നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
8: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
9: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
10: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
9: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
10: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
11: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
12: നോർത്ത് ഈസ്റ്റ്
11: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ആമി എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനമാണിനി. പാടിയത് ശ്രേയ ഘോഷാലും അനന്ദത്തെയും.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: വിശ്വവും രാധയും നിന്ന് തേങ്ങുന്നത് കേട്ടുകൊണ്ടാണ് മാസ്റ്റർ അങ്ങോട്ട് കയറി വന്നത്. എന്താ കലാപം? അയാൾ ഒരു ഗൃഹനാഥന്റെ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. മാധവിയമ്മ നിശബ്ദയായി നിന്ന് പുളി പിഴിഞ്ഞ് കറിയിലൊഴിച്ചു. ആ മൂകത മാസ്റ്റർക്ക് ഇഷ്ടമായില്ല. അയാൾ ഒന്നുകൂടി ചോദിച്ചു, നാവിറങ്ങിപ്പോയോ? അവർ മരവി താഴെ വെച്ച് ഒന്ന് തല പൊക്കി നോക്കി. വെള്ളം കുടിക്കുമ്പോൾ ഇലയിണക്കം കേട്ട കാട്ടിപ്പോത്തിന്റെ മാതിരി. എന്നിട്ട് അടുത്തേക്കങ്ങ് ചെന്ന്,
5: മനസ്സിലായില്ലേ? നിന്റെ മധുര ശബ്ദം കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചതല്ല, മക്കളോട് ചോദിക്കിൻ.
4: നീ തന്നെ പറയ്.
5: കളവ്?
4: എന്ത്?
5: മക്കള് കക്കാൻ നടന്നാൽ മാനം കെടുന്നത് ബാക്കിയുള്ളവരാണല്ലോ. നിങ്ങൾക്ക് സൃഷ്ടിയിൽ തന്നെ നല്ല ഉളുപ്പ്.
4: ഈ മുഖവുരയോടെ 6 കോഴിമുട്ട കട്ടെടുത്ത കഥ അവർ വിവരിച്ചു. മാസ്റ്റർ അന്തം വിട്ടുനിന്നു.
6: കളവോ?
4: അതെന്തായാലും പൊറുപ്പിച്ചുകൂടാ. തന്നെപ്പറ്റിയോ മാധവിയെപ്പറ്റിയോ ഇതേ

0: വരെ അങ്ങനെ ഒരു ആക്ഷേപം ആ നാട്ടുപുറത്തുണ്ടായിട്ടില്ല. ഗാന്ധി മഹാനാണെന്ന് പറഞ്ഞതിന് തന്നെ ഖിലാഫത്തുകാരനെന്ന് എപ്പോഴും ശകാരിക്കാറുള്ള നമ്പിടി പോലും ഇത്തരം ഒരു ആക്ഷേപം പുറപ്പെടുവിക്കാൻ ധൈര്യപ്പെടുകയില്ല. എന്നിട്ട് തൻ്റെ മക്കൾ കള്ളന്മാരാവുകയോ? ഉദയം മുതൽ അസ്തമയം വരെ നരകിച്ച് അവരെ പോറ്റുന്നത് ഇതിനാണോ? അയാൾക്ക് കോപത്തേക്കാൾ അധികം ദുഃഖമാണ് ഉണ്ടായത്. വിശ്വം കട്ടുവെന്നോ? അയാൾ ശബ്ദം ഇടറിക്കൊണ്ടാണ് ചോദിച്ചത്. അവനോട് തന്നെ ചോദിക്കൂ. അടുപ്പൂതുന്നതിനിടയിൽ മാധവിയമ്മ മറുപടി പറഞ്ഞു. മാസ്റ്റർ വിശ്വത്തെ വിളിച്ചു. അവൻ ഒരു കുറ്റവാളിയെപ്പോലെ പതുങ്ങി പതുങ്ങി അടുത്തേക്ക് ചെന്നു. ആ കൊച്ചു കണ്ണുകൾ മാസ്റ്ററുടെ മുഖത്ത് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും എന്നെ തലരുതേ എന്ന് ആ കണ്ണുകൾ കെഞ്ചുന്നത് പോലെ തോന്നി. രാധയും അരിച്ചരിച്ചു ചെന്നു. മാസ്റ്റർ ആ രണ്ട് കൊച്ചുമുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. അടർന്നു വീഴാറായ രണ്ട് കണ്ണുനീർത്തുള്ളികൾ പോലെ നിൽക്കുകയാണ് ആ പൈതങ്ങൾ. വിശ്വത്തിൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ മാസ്റ്ററുടെ സ്മരണയിലേക്ക് പലതും കടന്നുവന്നു. അവനെ പ്രസവിക്കുന്നതിൽ നിന്നും എത്രയോ മുമ്പ് മുതൽക്കുള്ള സംഗതികൾ. വിശ്വം കക്കുമെന്ന് വിചാരിക്കാൻ കഴിയുന്നില്ല. രാമൻ മാസ്റ്ററുടെ കൈത്തണ്ടയിലും മടിയിലും കിടന്നാണ് അവൻ വളർന്നിട്ടുള്ളത്. ആ വളർച്ചയിലുണ്ടായ ഓരോ ഭാവവ്യത്യാസവും അയാൾക്കറിയാം.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
7: സമയം 8:35.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
9: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
10: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇരുളിനെ അകറ്റി വെളിച്ചം പകരുന്ന പ്രതീക്ഷയുടെ പ്രതീകമാണ് ദീപം. വെളിച്ചം പകരുന്ന ദീപം പോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് പ്രകാശമാകട്ടെ എന്ന സന്ദേശമാണ് ദീപം നൽകുന്നത്. ഇന്നത്തെ സ്മൃതി മധുരത്തിൽ ദീപം പ്രമേയമാകുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം അവിടുത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: യോഗ സൗഖ്യം.
7: ഇന്നീ പരിപാടിയിൽ അന്തർദേശീയ യോഗാ ദിനം 2026. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
8: 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പരമ്പരാഗത ഭാരതീയ ദാർശനികതയിൽ വേരുറപ്പിച്ചു വന്ന സമ്പ്രദായമാണ് യോഗ. പ്രകൃതിയെയും മനുഷ്യചിന്തകളെയും ശാരീരിക ആത്മീയ മാനങ്ങളെയുമെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ യോഗയ്ക്കുള്ള പ്രായോഗിക ശേഷി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്തർദേശീയ യോഗാദിനം ആചരിക്കണമെന്ന് 2014 നടന്ന യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഭാരതം ശുപാർശ ചെയ്തത്. ഈ ഒരു പ്രപ്പോസലിന് സഖ്യരാഷ്ട്രങ്ങളുടെ അംഗീകാരവും ലഭിച്ചു. വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദിനമായ June 21 യോഗാദിനമായി ആചരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നിന്നും മനുഷ്യരാശിയുടെ ദൈർഘ്യം യോഗയിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അർത്ഥമുണ്ട്. ആദ്യ അന്തർദേശീയ ദിനാചരണം June 21, 2015 ആചരിക്കപ്പെട്ടു. അന്ന് യോഗയുടെ പ്രചരണാർത്ഥം ലോകത്തിലുടനീളം മാസ് യോഗ ഡെമോൺസ്ട്രേഷൻസ്, ബോധവൽക്കരണ ക്ലാസുകൾ, മറ്റ് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന പരിപാടികൾ എന്നിവ അരങ്ങേറി. അവയ്ക്ക് ഭാരതം നേതൃത്വവും നൽകി. അന്തർദേശീയ യോഗാദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്നാണ് യോഗയിലൂടെ ശാരീരിക മാനസിക സാമൂഹ്യ ആരോഗ്യം ഉറപ്പാക്കുക എന്നത്. ആരോഗ്യപൂർണമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും രോഗപ്രതിരോധം ഉറപ്പാക്കുകയും ചെയ്യുക, മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുക, വൈകാരികതയ്ക്ക് കടിഞ്ഞാണിടുക എന്നതും ലോകാരോഗ്യത്തിന് അനിവാര്യമാണ്. ലോകമെമ്പാടുമുള്ള ജനതയിൽ സമാധാനവും സന്തോഷവും

0: ഐക്യതയും നിറയ്ക്കുക എന്നതും ലോകാരോഗ്യത്തിന് കീഴിൽ ഉൾപ്പെടുന്നു. ജീവിതശൈലി രോഗ നിയന്ത്രണം, മാനസിക ആരോഗ്യം, ആരോഗ്യപൂർണമായ വാർദ്ധക്യം എന്നിവയിലൂടെ ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കാൻ കഴിയുന്ന പുതു പദ്ധതികൾ ലോകാരോഗ്യ സംഘടനകൾ ആസൂത്രണം ചെയ്തു തുടങ്ങി. ഇങ്ങനെ പൊതുജനാരോഗ്യത്തിൽ യോഗ വഹിക്കുന്ന പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് 190-ൽ പരം വിവിധ രാജ്യങ്ങളിൽ അന്തർദേശീയ യോഗാദിനം ആചരിക്കുന്നത്. 2026 ജൂൺ 21 12-ാം അന്തർദേശീയ യോഗാദിനമായി ആചരിക്കാൻ ലോകരാജ്യങ്ങൾ സന്നദ്ധരാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ പ്രതിദിനം യോഗയിലുള്ള വിശ്വാസം കൂടി വരുന്നതായി കാണപ്പെടുന്നു. പ്രായഭേദമന്യേയും തലമുറ വ്യത്യാസമില്ലാതെയും ആരോഗ്യവും വെൽനസും യോഗയിലൂടെ ഭദ്രമാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ലോകം. ഈ വർഷത്തെ അന്തർദേശീയ യോഗാദിനത്തിലൂടെ പ്രചരിക്കപ്പെടുന്ന ആശയം ആരോഗ്യപൂർണമായ വാർദ്ധക്യത്തിൽ യോഗയുടെ പ്രാധാന്യമാണ്. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്. വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ചലനങ്ങൾ കുറയുക മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പേശികളുടെയും എല്ലുകളുടെയും ബലക്കുറവ്, ജീവിതശൈലി രോഗങ്ങളുടെ തീവ്രമായ കടന്നുപിടുത്തം, മാനസിക സമ്മർദ്ദം, വിഷാദരോഗം, ഉത്കണ്ഠ, ബൗദ്ധികപരമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ മുതലായവ, സാമൂഹ്യമായ ഒറ്റപ്പെടൽ, കുറഞ്ഞ ജീവിത നിലവാരം, ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ യോഗയ്ക്ക് ഉത്തരമുണ്ട്. അവ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സഹായത്തോടെ കേരളത്തിലുടനീളം യോഗ ക്ലബ്ബുകൾ രൂപീകൃതമായിട്ടുണ്ട്. ദിവസേന യോഗാഭ്യാസത്തിന് അടുത്തുള്ള യോഗ ക്ലബ്ബുകളെ സമീപിക്കാവുന്നതാണ്. യോഗയെ പറ്റിയുള്ള ബോധവൽക്കരണവും യോഗയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി പരിപാടികൾക്കും വിദഗ്ധ അംഗീകൃത യോഗ ഇൻസ്ട്രക്ടർമാരുടെ സഹായം മിഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്.
1: അന്തർദേശീയ യോഗാദിനം 2026. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: നമുക്കിനി യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് എസ്. ജാനകിയും സതീഷ് ബാബുവും. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: ബിമാരി ഖർച്ച ബിക്കനെ ബച്ചാ ഹൈ, ഗിരവി രക്കനെ ബച്ചാ ഹൈ, ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: കിസ്മത് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കറും ശ്രേയ രാഘവും പാടിയൊരു ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം സുമേഷ് പരമേശ്വർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്ഥിതി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയതാണ്. രചന പ്രഭാവർമ്മ, സംഗീതം ഉണ്ണിമേനോൻ.

0: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
6: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G.

0: വിവോ എക്സ് 300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
1: അടുത്തത് കല്യാണി മേനോൻ പാടിയൊരു ഗാനമാണ്, ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ബൽറാമും വിജയപ്രകാശും പാടിയത്. ചിത്രം നീലത്താമര. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബീമാരി ഖർച്ച ബിക്കനെ ബച്ചാ ഹൈ ഗിർവി രക്കനെ ബച്ചാ ഹൈ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിനുവേണ്ടി സൈനോജ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുയുഗ കേരളം സൃഷ്ടിക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികകൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി. കേന്ദ്രവിഹിതം കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പോർട്ട് സിറ്റിയാക്കി ജലഗതാഗതം വികസിപ്പിക്കുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിച്ച് ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കും. വയോജന വകുപ്പിന് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്ക് കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കുന്നതിലൂടെ സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ഹബ്ബ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾ കോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾ സെൽ ഡിസീസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ EPFO ആനുകൂല്യ വിതരണവും ബോധവൽക്കരണവും ഇന്ന് വൈകിട്ട് ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിലെ പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, മേയർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: സഞ്ചാരി

0: ദൈവത്തിന്റെ സ്വന്തം നാട്, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ സ്വന്തം കേരളം. ഭൂപ്രകൃതി മാത്രമല്ല ഈ പച്ചപ്പിന്റെ നാട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. പുരാതന കലാരൂപങ്ങളും നമ്മുടെ നാടിനെ ലോക ശ്രദ്ധയിലെത്തിച്ചിട്ടുണ്ട്. ഇന്ന് സഞ്ചാരി ടീം യാത്ര പോകുന്നത് ക്ലാസിക്കൽ കലകളെ കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. കൊട്ടാരക്കര കഥകളി മ്യൂസിയം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക മ്യൂസിയം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 68 കിലോമീറ്റർ ആണ് ഈ മ്യൂസിയത്തിലേക്കുള്ള ദൂരം. പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്നാണ് കേരളീയ ശൈലിയിലുള്ള ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്.
1: കേരളത്തിന്റെ ശാസ്ത്രീയമായ നൃത്ത നാടകമാണ് കഥകളി. ചടുലമായ വേഷവിധാനങ്ങൾ, സങ്കീർണമായ ആംഗ്യങ്ങൾ, ആകർഷകമായ ഭാവങ്ങൾ എന്നിവയെല്ലാം കൊണ്ടും കഥകളി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ കഥകളിയുടെ ചരിത്രത്തെക്കുറിച്ചും മറ്റു ക്ലാസിക്കൽ കലകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഈ മ്യൂസിയത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലേക്കും അറിവുകളിലേക്കും.
2: എന്റെ പേര് മിൽട്ടൺ എന്നാണ്. ഞാൻ ഇവിടുത്തെ ചാർജ് ഓഫീസറാണ് കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയത്തിന്റെ. കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു കൊട്ടാരക്കര. ഇളയെടുത്ത് സ്വരൂപം എന്ന് പറയും, നാടുവാഴികളേക്ക് അറിയപ്പെടുന്ന സ്വരൂപങ്ങളെന്നാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരണമേറ്റ സമയത്ത് എല്ലാ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെയും തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് ചേർക്കാൻ നോക്കിയെങ്കിലും ഇളയെടുത്ത് സ്വരൂപങ്ങൾ അത് സമ്മതിച്ചില്ല. സ്വരൂപങ്ങളായിരുന്ന ആണുങ്ങൾ ഭരിക്കാനില്ലാത്ത സാഹചര്യത്തിൽ മാർത്താണ്ഡവർമ്മ നിർബന്ധപൂർവ്വം തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കാൻ നോക്കിയെങ്കിലും അവിടുത്തെ അനന്തരാവകാശിയായ ഇളയെടുത്ത് റാണി അതിനെ സമ്മതിക്കാതെ ഡച്ചുകാരുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് ഒറ്റയ്ക്ക് അവർ റാണിയായി സ്ഥാനമേൽക്കുകയും ഈ മേഖല ഭരിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ 1741 ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഡച്ചുകാർക്ക് പതനം സംഭവിച്ച സാഹചര്യത്തിൽ ഇവിടെയും മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത് റാണിയെ കീഴടക്കി കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ മേഖലയും തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി. അപ്പൊ ആ കൊട്ടാരക്കരയുടെ രാജവംശത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കൊട്ടാരക്കര തമ്പുരാൻ. വീരകേരളവർമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതായത് ലോകം മുഴുവനും കഥകളിയെ എത്തിച്ച അല്ലെങ്കിൽ കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ ജന്മഗൃഹമാണ് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം. അപ്പം അദ്ദേഹത്തിന്റെ ജന്മ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൃത്യമായ ചരിത്രരേഖകൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവുള്ളൂ. കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് രാമനാട്ടം എന്ന് പറയും.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: പിറ്റാപ്പള്ളി ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
3: അതേട്ടാ,
2: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഷോപ്പിംഗ് ഹാപ്പി ആണെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
7: സഞ്ചാരി തുടരുന്നു.
8: നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഈ കഥകളിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാമോ?
9: കോഴിക്കോട് സാമൂതിരിയുടെ നാട്ടിലുണ്ടായിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനായിരുന്നു മാനദേവൻ നമ്പൂതിരി. അദ്ദേഹമാണ് വടക്കൻ മേഖലയിലുണ്ടായ ഒരു പ്രസിദ്ധമായ കലാരൂപമായ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ആ കൃഷ്ണനാട്ടം കണ്ടിട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ സാധാരണ ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ, മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു പുതിയ കലാരൂപം രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന് പറഞ്ഞ ഒരു കലാരൂപം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം കൃഷ്ണനാട്ടത്തെ പോലെ തന്നെ അതിനും 8 ദിവസത്തെ കളികളാണ്. അതായത് രാമന്റെ ജന്മം മുതൽ യുദ്ധാനന്തരമുള്ള കാര്യങ്ങൾ വരെയുള്ള 8 ഭാഗങ്ങൾ, കൃഷ്ണനാട്ടത്തിന് 8 ദിവസത്തെ 8 ഭാഗങ്ങളായിട്ട്, അതുപോലെ തന്നെ രാമനാട്ടത്തിനും. പിൽക്കാലത്താണത് നമ്മുടെ കലാമണ്ഡലത്തിന്റെ സഹായത്തോടുകൂടി അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകളി എന്ന് പറഞ്ഞൊരു കലാരൂപമായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹിത്യ രൂപമാണ് നമ്മൾ ആട്ടക്കഥ. അപ്പോൾ ഈ കൊട്ടാരക്കര തമ്പുരാൻ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന വസതിയാണെന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ മേഖലയിലുള്ളവർക്കും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പേർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു കലാരൂപം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേരള പുരാവസ്തു വകുപ്പ് 2010 മുതലാണ് നമ്മളിവിടെ ക്ലാസിക്കൽ കലാകേന്ദ്രം, കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ ക്ലാസിക്കൽ കലാകേന്ദ്രം മ്യൂസിയം എന്നാണ് ഇതിനറിയപ്പെടുന്നത്.
8: കഥകളിയും അതുപോലെ തന്നെ മറ്റ് ക്ലാസിക്കൽ കലകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ശില്പങ്ങളും നമുക്കിവിടെ കാണാം. കഥകളിയുടെ ശില്പങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന്,
9: കഥകളിയുടെ പ്രധാനപ്പെട്ട വേഷങ്ങൾ പൂർണ്ണ രൂപത്തില് കലാമണ്ഡലത്തിലെ കലാകാരന്മാരെ കൊണ്ട് ചെയ്യിച്ചെടുത്ത പ്രധാനപ്പെട്ട 5 വേഷങ്ങൾ, പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന് പറഞ്ഞ 5 വേഷങ്ങളും, ഒപ്പം കഥകളിയുടെ വിവിധ രൂപങ്ങളും, അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ടും ആടുന്ന ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ തന്നെ കുച്ചിപ്പുടി, കഥകളിക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ചാക്യാർകൂത്ത്, ഇങ്ങനെയുള്ള രൂപങ്ങളുടെ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഞാൻ പറഞ്ഞു പുരാവസ്തു വകുപ്പും

0: ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്നതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഇതായ ധാരാളം പുരാവസ്തുക്കൾ നമ്മുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്.
1: കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ എല്ലാ ക്ലാസിക്കൽ കലകളുടെയും വേഷങ്ങളിലെയും അതുപോലെ മുദ്രകൾ, ആടയാഭരണങ്ങളിലെ പ്രത്യേകതകൾ, ഇതൊക്കെ നമുക്ക് ഈ ശില്പങ്ങളിലൂടെ തന്നെ നൃത്തം അറിയാത്തവർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റും.

0: ഈ മ്യൂസിയത്തിലേക്കുള്ള പടിപ്പുര കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് കഥകളിയുടെ രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കഥകളി രൂപങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്, അവയെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം.
1: കഥകളിയുടെ വിവിധ രൂപങ്ങളായ പ്രധാനപ്പെട്ട 5 രൂപങ്ങളും ഒപ്പം നൃത്തത്തിന്റെ വിവിധ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നാട്യശാസ്ത്രത്തിലെ 108 മുദ്രകളുടെ ചില മുദ്രകളും നമ്മളിവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായ 2-3 പുരാവസ്തുക്കൾ നമ്മൾ കാണാൻ സാധിക്കും. അതിലൊന്ന് പഞ്ചമുഖമിഴാവ്, വളരെ പ്രസിദ്ധമായ, വളരെ അപൂർവമായ ഒരു പുരാവസ്തുവാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പഞ്ചമുഖമിഴാവ്. ഒറ്റക്കൽ തീർത്ത വളരെയധികം പഴക്കമുള്ള ഒരു വിഷ്ണു വിഗ്രഹം, ഒപ്പം നന്ദിയുടെ ഒരു വിഗ്രഹം, ധാരാളം ചെറിയ ചെറിയ പുരാവസ്തുക്കൾ, പൂജാ സാമഗ്രികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ.
0: മിഴാവ് എന്ന് കേട്ടിട്ടുണ്ട്. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് എന്നിവയിലെ പ്രധാന അകമ്പടി വാദ്യമാണ് മിഴാവ്. അപ്പോൾ എന്താണ് ഈ പഞ്ചമുഖ മിഴാവിന്റെ പ്രത്യേകത?
1: പഞ്ചമുഖ മിഴാവ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ശിവക്ഷേത്രങ്ങളിലേക്ക് താണ്ഡവ നൃത്ത സമയത്ത് കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് പഞ്ചമുഖ മിഴ. അതുപോലെ തന്നെ ശിവേലി എഴുന്നള്ളത്തിന് ഒക്കെ നമ്മൾ കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് പഞ്ചമുഖ മിഴാവ്. ഈ പഞ്ചമുഖ മിഴാവ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് കയറുമ്പോൾ ധാരാളം നിലവിളക്കുകൾ, വളരെ വലിപ്പത്തിലുള്ള നിലവിളക്കുകളും, പണ്ടുകാലത്ത് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ച് സൂക്ഷിച്ചിരുന്ന വലിയൊരു ചീനഭരണി, ഒറിജിനൽ ചീനഭരണി ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൺട്രോളിലുള്ള ധാരാളം ചെറിയ ചെറിയ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, പഞ്ചലോക വിഗ്രഹങ്ങളുണ്ട്, വെങ്കല വിഗ്രഹങ്ങളുണ്ട്. തൊട്ടടുത്ത ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന ഒരു പ്രത്യേകതരം നിലവിളക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ആട്ടവിളക്ക് എന്നാണ് പറയുന്നത്. പണ്ടുകാലത്ത് കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കാണ് ആട്ടവിളക്ക്. ഈ ആട്ടവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വെട്ടത്തിലാണ് പണ്ടുകാലത്ത് കഥകളിയൊക്കെ നടത്തിയിരുന്നത്. ഇന്ന് അത് ഒരു ആചാരമായിട്ട് ഇന്നും എത്ര വെട്ടമുണ്ടായാലും ലൈറ്റ് ഉണ്ടായാലും ഈ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ കഥകളി നടത്താറുള്ളൂ.
0: അതെ, ടിവിയിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആട്ടവിളക്ക് കത്തിച്ച് വെച്ച് കഥകളി ആരംഭിക്കുന്നത് അല്ലേ?
1: അതെ, അത് ആ ആട്ടവിളക്കാണ് നമ്മളിവിടെ ഈ കാണുന്നത്.

0: പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപ നിരക്കിലും പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
5: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
7: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: സഞ്ചാരി തുടരുന്നു.
8: അങ്ങനെ നമ്മൾ കഥകളി ചമയത്തോടുകൂടി കഥകളി ശില്പങ്ങളെ കണ്ടു. ഇനി നമ്മൾക്ക് ശിലയിൽ തീർത്തിട്ടുള്ള അതിപുരാതനമായ ശില്പങ്ങൾ, അതുപോലെ പഴയ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനി കാണാം.
9: ചെറിയൊരു മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുരാവസ്തുക്കളാണ്. പഴയകാലത്ത് മഹാശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ആ സാംസ്കാരിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാലറിയാണ്. മഹാശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കലങ്ങളുടെ അല്ലെങ്കിൽ നന്നങ്ങാടിയുടെ പീസുകളും അതിനുള്ളിലിരുന്ന മൺപാത്രങ്ങളുടെ ശകലങ്ങളൊക്കെയാണ് നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതായത് മഹാശിലായുഗ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം BC 500 മുതൽ AD 500 കാലഘട്ടമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അവരുടെ ശവസംസ്കാര രീതികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള ആൾക്കാരെ അടക്കം ചെയ്യുന്നതിന് അവര് വലിയ ജാറുകൾ, അതായത് നന്നങ്ങാടി എന്ന് പറയുന്ന ജാറെടുത്ത് അതിനുള്ളിലേക്ക് അവരുടെ അസ്ഥി കഷ്ണങ്ങളും അവരുപയോഗിച്ചിരുന്ന വിവിധങ്ങളായ സാധനങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ബീഡ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ വലിയ നന്നങ്ങാടി എന്ന് പറയുന്ന ജാർ അടച്ച് വിവിധങ്ങളായ രീതിയിൽ ഒന്നുകിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കുടക്കല്ല്, തൊപ്പിക്കല്ല് എന്നുള്ള ഏതെങ്കിലും സ്മാരങ്ങളൊക്കെ നിർമ്മിച്ചു വെക്കുക, അല്ലെങ്കിൽ മുനിയറകൾ എന്ന് പറഞ്ഞ അറകൾ ഉണ്ടാക്കി ആ അറയ്ക്കുള്ളിലേക്ക് നന്നങ്ങാടി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിയറകൾ അല്ലെങ്കിൽ നന്നങ്ങാടികൾ കണ്ടെടുത്തിട്ടുള്ളത് കൊല്ലം മങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ്. അപ്പൊ മങ്ങാട് നിന്ന് കിട്ടിയ സാധനങ്ങളുടെ, അതായത് പുരാവസ്തുക്കളുടെ ശേഖരമാണ് നമ്മുടെ ഈ മുറികളിലേക്ക്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പഴയകാല വിഗ്രഹങ്ങൾ, ധർമ്മശാസ്താവിന്റെ വിഗ്രഹമുണ്ട്, ശിവലിംഗമുണ്ട്, നാഗഭണം അല്ലെങ്കിൽ നാഗവിഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നത് നമ്മൾ ഇവിടെ മ്യൂസിയം ആക്കിയതിന് ശേഷം കൊണ്ടുവച്ചിട്ടുള്ളതാണ്.
8: നൃത്തവും സംഗീതവും കൈകോർക്കുമ്പോഴാണ് ആസ്വാദകരുടെ ഉള്ളം ആനന്ദഭരിതമാകുന്നത്. മനസ്സിനെ മറ്റേതോ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് സംഗീതത്തിന് വലിയൊരു പങ്കുണ്ട്. അങ്ങനെ പല സംഗീത ഉപകരണങ്ങളും ഇവിടെയുണ്ട്.
9: വാദ്യോപകരണങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേത്ര കലകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല. മരം അല്ലെങ്കിൽ കൊമ്പ്, കുഴല്, പഞ്ചവാദ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതാണെങ്കിൽ തകില്, തിമില, ചെണ്ട, മദ്ദളം, ഇത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്.
8: സംഗീത ഉപകരണങ്ങൾ മാത്രമല്ല, പുരാതനമായിട്ടുള്ള വിളക്കുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ വിളക്കുകൾക്കും ഓരോരോ

0: പ്രത്യേകതകളും ഉണ്ട്.
1: ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തു ഒരു നിലവിളക്കാണ്, വെള്ളോട്ട് നിലവിളക്ക് എന്ന് പറയും.
0: എന്താണ് ഈ വിളക്കിന്റെ പ്രത്യേകത?
1: അതായത് വെള്ളോട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ രീതിയിൽ വെങ്കല വിളക്കിന് പകരമായിട്ട് സിൽവറിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ വെള്ളിക്ക് സമാനമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുതരം പ്രത്യേക കൂട്ടാണ്, ലോക സങ്കരമാണ് വെള്ളോട്. ഇത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്.

നമ്മുടെ ഇവിടെ ഈ ചെറിയൊരു ഗാലറിയിൽ കാണുന്നത് ധാരാളം നാണയങ്ങൾ തിരുവിതാംകൂറിലും കേരളത്തിലുടനീളം അതുപോലെ ഇന്ത്യയിലുടനീളം ഉപയോഗിച്ചിരുന്ന, നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഉപയോഗിച്ചിരുന്ന തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട

0: നാണയമായ കാശ്, ചക്രം ബ്രിട്ടീഷ് രൂപ, അതുപോലെ തന്നെ കൊച്ചിയുടെ പ്രധാനപ്പെട്ട നാണയമായ പുത്തൻ, ബ്രിട്ടീഷ് നാണയങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
1: ശരീരചലനങ്ങൾ കൊണ്ട് ഒരു കഥ മുഴുവൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കലാകാരന് അസാധ്യമായ കഴിവ് തന്നെ വേണം. അതിൽ കണ്ണുകളുടെ പങ്ക് കഥകളിയിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ ഇനി പോകുന്ന ഗാലറിയിലും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു ഗാലറിയിലേക്കാണ്.
0: ഇവിടെ കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു കഥകളി പഠിക്കുമ്പോൾ അല്ലെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നവരസങ്ങളെ കുറിച്ചാണ്. വളരെയധികം ആയാസപ്പെട്ട് പഠിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് നവരസങ്ങൾ. ആ നവരസത്തിന്റെ 9 ഭാവങ്ങൾ നമ്മളിവിടെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാസ്യം, ശൃംഗാരം, ഭീവത്സം, അങ്ങനെ വിവിധങ്ങളായ രൗദ്രം, അങ്ങനെ വിവിധങ്ങളായ 9 നവരസങ്ങളുടെ പോസ്റ്ററുകൾ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
1: ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നവരസങ്ങൾ സന്ദർശകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ 9 പ്രതിമകളിലൂടെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കണ്ണുകളുടെ ചലനം, ഭാവം എത്രമാത്രം ഈ കലയ്ക്ക് അത്യാവശ്യമാണെന്ന് കൂടി മനസ്സിലാക്കാൻ ഈ ഗാലറിയിലൂടെ നമുക്ക് പറ്റും.
2: ഒന്നും ഉരിയാടാതെ ഭാവങ്ങളും ചായങ്ങളും ചമയങ്ങളും സംഗീതവും എല്ലാം കൊണ്ട് ഒരു കഥ ആടിത്തിമിർക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ കലകളെക്കുറിച്ച് പഠിക്കാനും സഹായിക്കുന്ന ഒരു മ്യൂസിയം, അതാണ് കൊട്ടാരക്കര കഥകളി മ്യൂസിയം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടു മനസ്സിലാക്കാനായിട്ട് ഓരോ സന്ദർശകർക്കും ഇവിടെ വരാൻ ആഗ്രഹം കാണും. ഇതിന്റെ പ്രവർത്തന സമയത്തെ കുറിച്ച് കൂടി പറയാമോ?
0: അതായത് തിങ്കൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ 4 വരെയാണ് നമ്മൾ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ ചെറിയൊരു മ്യൂസിയം ആയതുകൊണ്ട് നമ്മൾ ഉച്ച സമയത്ത് നമ്മൾ അടച്ചിടത്തൊന്നുമില്ല, ആര് വന്നാലും കാണാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ നിലവിൽ ഇത് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് അടഞ്ഞു കിടക്കുകയാണ്, സന്ദർശകർക്ക് പ്രവേശനമില്ല. അപ്പൊ അതിന്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം തുറക്കും എന്നുള്ളതാണ്.
2: പുരാതന കലകളെക്കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മ്യൂസിയത്തിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച്,
0: അതായത് നിലവില് ഇത് നമ്മൾ സാധാരണ ഡെസ്കുകളിൽ വെറുതെ വെച്ച് പ്രദർശിപ്പിക്കുകയാണ്. പക്ഷേ നമുക്കിത് പൂർണ്ണമായും പുതിയ ഷോക്കേസിൽ നിർമ്മിച്ച്, അതായത് ഇന്ന് കാണുന്ന ആധുനിക മ്യൂസിയത്തിന്റെ രീതിയിൽ തന്നെ ഇതും ഒരു മ്യൂസിയമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് പുരാവസ്തു വകുപ്പിന്റെ തീരുമാനം.
2: ക്ലാസിക്കൽ കലകളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഉള്ളൊരു സൗകര്യം ഈ കഥകളി മ്യൂസിയത്തിലുണ്ട് അല്ലേ?
0: അതെ, അതായത് മ്യൂസിയം തുറന്നു പ്രവർത്തിച്ചിരുന്ന സാഹചര്യത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ റിസർച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ അവരുടെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം കുട്ടികൾ അതുപോലെ തന്നെ താല്പര്യമുള്ള വ്യക്തികൾ കൂടുതൽ ഗവേഷണം നടത്തുന്നതിനായിട്ടൊക്കെ ധാരാളം പേര് ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമായി ഈ ഒരു മ്യൂസിയം മാത്രമേ ഉള്ളൂ.
2: കാലഘട്ടം ഏതായാലും കലയില്ലെങ്കിൽ ജീവിതം നിറമില്ലാത്ത ഒരു ചിത്രം പോലെ ആയിരിക്കും. മനുഷ്യ മനസ്സുകളെ സന്തോഷത്തിൽ ആറാടിക്കാനും തെറ്റുകളെ ബോധ്യപ്പെടുത്താനും സമൂഹത്തിൽ കലയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കലകളെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ പ്രചോദനം പകരാൻ ഈ കഥകളി മ്യൂസിയത്തിനാവട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു.

വർഷങ്ങൾ കൊണ്ടുള്ള പരിശീലനവും കലാകാരന്റെ ആത്മസമർപ്പണവും ഭാവങ്ങളും ചലനങ്ങളും ചായങ്ങളും കൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കുന്ന കഥകളി എന്ന മഹത്തായ ഈ കലാരൂപവും മറ്റ് ക്ലാസിക്കൽ കലകളും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൊട്ടാരക്കര കഥകളി മ്യൂസിയം ഏറെ പങ്കുവഹിക്കുന്നു. നമ്മുടെ നാടിന്റെ സമ്പന്നമായ കലകളും സാംസ്കാരിക പൈതൃകവും എല്ലാം സംരക്ഷിക്കുവാനും പുതുതലമുറയ്ക്ക് ഇത് കാത്തുവെക്കുവാനും നൃത്തകലകളെ ഏറെ സ്നേഹിക്കുന്നവർക്കും തീർച്ചയായും ഈ കഥകളി മ്യൂസിയം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: നമുക്കിനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം നീലഗിരി. ഗാനരചന PK ഗോപി. സംഗീതം മരകതമണി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും പി മാധുരിയും പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് മകൾക്കൊപ്പം പരിപാടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം ആവിഷ്കരിക്കുമെന്നും വി ഡി സതീശൻ. സംസ്ഥാനത്ത് വെണ്ടർമാരുടെ സ്റ്റാമ്പ് വിൽപ്പനയ്ക്ക് പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്ത് ആകെ വ്യാപിപ്പിക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കാനും ബജറ്റിൽ തീരുമാനം. ഗവൺമെന്റ് ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകുമെന്നും മുഖ്യമന്ത്രി. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നുച്ചയ്ക്ക് ഒഡീഷയിലെത്തും. മയൂർഭഞ്ച് ജില്ലയിലെ റായ്രംഗ്പൂരിൽ ദണ്ഡബോസിൽ വിമാനമിറങ്ങുന്ന രാഷ്ട്രപതിയെ സംസ്ഥാന നേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം 3:00 PM ബ്രസീൽ ഹെയ്ത്തി മത്സരം 6:00 PM. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമല വരികളെഴുതി MG രാധാകൃഷ്ണൻ ഈണം നൽകിയ പാട്ട് യേശുദാസ് ആലപിച്ചത്. ചിത്രം മണിച്ചിത്രത്താഴ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.
5: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
6: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഷിബു ചക്രവർത്തി വരികളെഴുതി രാജാമണി സംഗീതം പകർന്ന എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമിതാ. ചിത്രം മാണിക്യ ചെമ്പഴുക്ക.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ.

0: ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
1: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
2: അതെ ഏട്ടാ,
1: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
2: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
1: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
4: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: ആയുഷ്കാലം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രവും ഔസേപ്പച്ചനും ഒരുക്കിയ പാട്ട്, യേശുദാസും ചിത്രയും പാടിയത്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ MC റോഡ്, കേശവദാസപുരത്തും.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. തിരൈപ്പൂക്കൾ. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തിരൈപ്പൂക്കളിൽ ഇതാദ്യം. ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ പാട്ടാണ്. ചിത്രം ഒന്നിടത്തിൽ എന്നെ കൊടുത്തേൻ.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ ബാ വർത്തമാൻ സുധാരണ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: വൈരമുത്തുവിന്റെ രചനയിൽ SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനമാണിത്. ചിത്രം അമർക്കളം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: ഹരിഹരനും ചിത്രയും പാടിയ പാട്ടാണ് ഇനി. ചിത്രം ലവ് ബേർഡ്സ്, ഗാനരചന വൈരമുത്തുവും സംഗീത സംവിധാനം എ ആർ റഹ്മാനും.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: തിരൈപ്പൂക്കളിൽ ഒരു ഗാനം കൂടി, ദിൽ എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയത്.

0: തിരൈപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ടെത്തിക്കുന്ന പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പകർച്ചവ്യാധി പ്രതിരോധ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരള നോളജ് വാലി സ്ഥാപിക്കുമെന്നും ബജറ്റിൽ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാനും വിദേശത്തെ ലെഗസി യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടെ ആകർഷിക്കുകയുമാണ് ലക്ഷ്യം. മധ്യപ്രദേശിലെ ഓങ്കാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാഴ്സൽ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. സിക്കിൾ സെൽ രോഗത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. 2026ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ബീഹാർ സന്ദർശിക്കും. പട്നയിലും ഛപ്രയിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.

ശ്രോതാക്കളെ, സ്വാഗതം നവമാധുരിയിലേക്ക്. രണ്ടായിരത്തി 2020 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യഗാനം ആലിസ് ഇൻ പാഞ്ചാലി നടന്ന ചിത്രത്തിനു വേണ്ടി ശ്രുതി ശിവദാസും സിനോയ് രാജും പാടിയ ഗാനമാണ്. ഗാനരചന ആശാജി മേനോൻ, സംഗീത സംവിധാനം മുജീബ് മജീദ്.

അനുഗ്രഹീതൻ ആന്റണി. ഈ ചിത്രത്തിനു വേണ്ടി അരുൺ മുരളീധരൻ സംഗീതം നൽകി അദ്ദേഹം പാടിയ പാട്ടാണ്. ഗാനരചയിതാവ് ഉണ്ണി കാർത്തികേയൻ.

0: പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
2: ട്വിറ്റാപ്പിളിൽ ഏജൻസീസ്
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: നവമാധുരയിൽ ഇനി കെ എസ് ഹരിശങ്കറും ശ്രീജ ദിനേശും പാടിയ പാട്ടാണ്. ചിത്രം ഒരു വടക്കൻ തേരോട്ടം.

മനുകൃഷ്ണ വരികളെഴുതി, അദ്ദേഹവും ഷിനോയും ഈണം പകർന്ന്, ഹരിശങ്കറും ശ്രുതി ശശിധരനും പാടിയ പാട്ടാണിനി. ചിത്രം ഗിലാം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ് മൻ കി ബാത്.
1: കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ്

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നവമാധുരിയിൽ ഇനി വിനായക് ശശികുമാർ വരികളെഴുതി, രഞ്ജൻ രാജ ഈണമിട്ട്, ഹരിചരൺ പാടിയ പാട്ട്. ചിത്രം 10-ാം വളവ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: നവമാധുരിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
5: ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു.
6: ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതവും പ്രായോഗികവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രിവെന്റീവ് ഡെന്റിസ്ട്രി അഥവാ പ്രതിരോധ ദന്ത ചികിത്സ. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ കാറിനെയോ ബൈക്കിനെയോ കുറിച്ച് ചിന്തിക്കുക. ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പോലും നമ്മളത് കൃത്യമായി സർവീസിന് കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ ഓയിൽ മാറ്റും, എഞ്ചിൻ പരിശോധിക്കും, പാർട്സുകൾ വൃത്തിയാക്കും. എന്തോ

കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? കാരണം നമുക്ക് വ്യക്തമായി അറിയാം, ചെറിയ അറ്റകുറ്റപ്പണികൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ പിന്നീട് വലിയ കേടുപാടുകൾക്കും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും അത് കാരണമാകും. ഇനി എന്റെ ഒരു സംശയം, വാഹനങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് പല്ലുകളുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധ ചെലുത്താത്തത്? വണ്ടിയുടെ സ്പെയർ പാർട്ടുകൾ മാറ്റുന്നത്ര എളുപ്പമല്ല ഒരു പല്ല് മാറ്റിവെക്കേണ്ടി വരിക എന്നത്. ദന്തരോഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും ജീവിത നിലവാരത്തെയും കാര്യമായി ബാധിക്കുന്നു. ഇവിടെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയുടെ പ്രാധാന്യം. എന്താണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി? പല്ലിന്റെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ അവ തടയുന്നതിനായി നമ്മൾ എടുക്കുന്ന ചെറിയതും കൃത്യവുമായ മുൻകരുതലുകളെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു സംഭവം പറയാം. ഒരു യുവാവ് പല്ലിൽ ഒരു ചെറിയ കറുത്ത പാടുമായി എന്റെ അടുത്ത് വന്നു. ആ പാടിന് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അത് പരിശോധിച്ചപ്പോൾ ആ കറുത്ത പാട് മാറ്റാനുള്ള പ്രതിവിധിയും ഞാൻ പറഞ്ഞുകൊടുത്തു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് കഠിനമായ പല്ലുവേദനയോടെയായിരുന്നു. ഉറങ്ങാൻ പോലും കഴിയാത്തത്ര തീവ്രമായ വേദന. അപ്പോഴത്തേക്കും ആ കറുത്ത പാട് വലുതായി. പല്ലിന്റെ ഞരമ്പിനെയും വേരിനെയും അത് ബാധിച്ചു തുടങ്ങിയിരുന്നു. പോരാത്തതിന് ഐസ്ക്രീമിനെയും തണുത്ത ജ്യൂസിനെയും ഏറെ സ്നേഹിച്ചിരുന്ന അയാൾ രണ്ടു മാസമായി ഇതൊന്നും തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലുമായി. എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് തനിയെ മാറും എന്ന് വിചാരിച്ചു എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. രണ്ടു മാസമായി ജീവിതം തന്നെ മാറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരവുമില്ലായിരുന്നു. ആ കറുത്ത പാട് അന്ന് തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ തുച്ഛമായ വിലയിൽ ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം 3000 മുതൽ 10000 വരെ ചിലവാക്കേണ്ടി വരും. ആ കറുത്ത പാട് അന്ന് തന്നെ ചികിത്സിച്ച് അതിന് വലുതാവാൻ സമ്മതിക്കാതിരിക്കുക എന്നതാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി. ഒരു രോഗം തുടങ്ങുന്നതിന് മുന്നേ അത് ചികിത്സിക്കുക, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ അതിനെ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയിൽ ചെയ്യുന്നത്. പ്രതിരോധ ദന്ത ചികിത്സ, അതിനെക്കുറിച്ച് ഇനി പറയാം. എന്താണ് പ്രതിരോധ ദന്ത ചികിത്സ? എന്തൊക്കെയാണ് പ്രതിരോധ ദന്ത ചികിത്സ? പല്ലിന്റെ പോട് അല്ലെങ്കിൽ ദന്തക്ഷയം അല്ലെങ്കിൽ പല്ലിന്റെ കേട് സാധാരണമായി നമ്മൾ കാണുന്ന ഒന്നാണിത്. ഇത് എങ്ങനെ തടയാം? ഇത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ പല്ലിലെ പോട് തടയാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രധാന വില്ലൻ. പല്ലുകളിൽ ഒട്ടി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പല്ലിലെ പോടിന് കാരണമാകുന്നത്. പല്ലുകളുടെ ഇടയിൽ കുരുങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നന്നായി ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക. വെറുതെ താഴോട്ടും മേലോട്ടും വട്ടം വട്ടം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ വളരെ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യണം. വാ കഴുകുന്നതിലൂടെ ഒരു പരിധിവരെ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ചോക്ലേറ്റ്സ് പോലെ ഒട്ടി നിൽക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ പല്ലിൽ നിന്ന് മാറ്റാം? ചോക്ലേറ്റ്സ് കഴിക്കുന്നത് കൊണ്ടല്ല പോട് വരുന്നത്, പകരം ചോക്ലേറ്റുകൾ പല്ലിൽ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് പോട് വരുന്നത്. ചോക്ലേറ്റ്സ് ധാരാളമായി കഴിക്കാം, പക്ഷെ ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകുന്നത് ശീലമായി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുകയും വേണം. എങ്ങനെ ബ്രഷ് ചെയ്യണം? ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യണം. ആ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നതിന്റെ പേരാണ് മോഡിഫൈഡ് ബാസ് ടെക്നിക്. വെറുതെ ബ്രഷ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ശരിയായ രീതിയിൽ 2-3 മിനിറ്റ് വരെ 2 നേരം ബ്രഷ് ചെയ്താൽ മതിയാകും. രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. രാവിലെ ബ്രഷ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നവരോട്, രാവിലെ ബ്രഷ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിനേക്കാൾ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനാണ് നല്ലത്. മറ്റൊരു പ്രധാന പ്രശ്നം വായ്നാറ്റമാണ്. ഭൂരിഭാഗം വായ്നാറ്റവും നമുക്ക് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്താൽ മാറ്റാൻ സഹായിക്കും. നമ്മൾ 1 കിലോ സവാളയും തക്കാളിയും വാങ്ങി അടുക്കളയിൽ വെച്ചു മറന്നുപോയി എന്ന് വിചാരിക്കുക. അത് അവിടെ ഇരുന്ന് ചീഞ്ഞ് ഒരു നാറ്റം വരും. ഇതുപോലെ തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൽ കുടുങ്ങി നിൽക്കുമ്പോഴുള്ള നാറ്റവും. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ദാമ്പത്യ ജീവിതത്തെയും ഒക്കെ വളരെ പ്രതികൂലമായി ബാധിക്കാം. ഇതെല്ലാം ഒഴിവാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ മോഡിഫൈഡ് ബാസ് ടെക് എന്നാണ് ആ ടൂത്ത് ബ്രഷിംഗ് രീതിയുടെ പേര്. ടൂത്ത് ബ്രഷിംഗ് മോഡിഫൈഡ് ബാസ് ടെക്നിക്കിലൂടെയും എങ്ങനെയുള്ള ടൂത്ത് ബ്രഷുകളാണ് നിങ്ങൾ സാധാരണമായി ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് നമ്മൾ സോഫ്റ്റ് ടു മീഡിയം ബ്രിസിൽ ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാറ്. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ദോഷകരമാണ്. പൽപ്പൊടികളും മറ്റു പരമ്പരാഗത രീതികളും പല്ലിന് തേയ്മാനം വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് മീഡിയം ബ്രിസിൽ ടൂത്ത് ബ്രഷും ഒപ്പം ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്, മോഡിഫൈഡ് ബാസ് എന്നാണ് ആ ടെക്നിക്കിന്റെ പേര്, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാൻ ശ്രദ്ധിക്കണം. പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ മോണുകൾക്ക് ചുറ്റും അഴുക്കടിഞ്ഞുകൂടും. ഇത് മോണരോഗങ്ങൾക്കും രക്തസ്രാവത്തിനും വായ്നാറ്റത്തിനും ഒടുവിൽ പല്ലുകൾ കൊഴിയുന്നതിനും കാരണമാകും. ഇതെല്ലാം ഒഴിവാക്കാൻ നന്നായി ബ്രഷ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 6 മാസത്തിലൊരിക്കൽ ദന്തരോഗ വിദഗ്ധനെ കാണുക.
ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗപ്രദമായ ഒരു ദന്ത പ്രതിരോധ ചികിത്സാ മാർഗമാണ് ഫ്ലോസ് ചെയ്യുക എന്നത്.

0: രണ്ട് പല്ലിന്റെ ഇടയിൽ കുരുങ്ങി നിൽക്കുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപക്ഷെ ബ്രഷ് ചെയ്യുന്നതിലൂടെ വരാത്ത അവസ്ഥയും ഉണ്ടാകാം. അത്തരം അവസരങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഫ്ലോസ്, ഫ്ലോസിംഗ് ടെക്നിക് എന്നാണ് ഇതിന് പറയുക. പല തരത്തിലുള്ള ഫ്ലോസുകൾ ഇപ്പൊ വിപണിയിൽ ലഭ്യമാണ്. രണ്ട് ദിവസത്തിൽ ഒരിക്കൽ എങ്കിലും ഫ്ലോസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മറ്റൊരു സാധാരണമായി കാണുന്ന പ്രശ്നമാണ് നിര തെറ്റിയ പല്ലുകൾ. ഇവ നേരത്തെ കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ ഇവ പരിഹരിക്കാം. സങ്കീർണമായ പല്ലിൽ കമ്പിയിടുന്നത് പോലെയുള്ള ചികിത്സകൾ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധ ചികിത്സ വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റ് നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ, അല്ലെങ്കിൽ വായിലെ അർബുദം എന്ന് പറയുന്നത്. സാധാരണയായി വായിലെ ക്യാൻസറിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുകവലിയും പുകയുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. കൗമാരപ്രായത്തിൽ തന്നെ ഇവ കണ്ടെത്തി ഇതിന്റെ ഉപയോഗം നിർത്തുന്നതാണ് അത്യുത്തമം. ഇതിനു പുറമെ മൂർച്ചയേറിയ പല്ലുകൾ ഒരു പ്രധാന കാരണമാണ് വായിലെ അർബുദത്തിന്. ഈ മൂർച്ചയേറിയ പല്ലുകൾ നാവിൽ തട്ടുകയും അത് മുറിവായി മാറുകയും ആ മുറിവ് ഉണങ്ങാതെ കുറെ കാലം നിൽക്കുകയും അത് ക്യാൻസറിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വായിലെ ക്യാൻസറിന്റെ പ്രഥമഘട്ടത്തിൽ വേദന ഉണ്ടാകാറില്ല, അതുകൊണ്ട് പലപ്പോഴും അതറിയാതെ പോകും. ഒരു ദന്ത പരിശോധനയിലൂടെ വായിലെ വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ പോലുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും. നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കാം, ജീവിതത്തിന്റെ നിലവാരം കൂട്ടാനും സാധിക്കും. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, ഇത്തരം പ്രതിരോധ ദന്ത ചികിത്സകൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഓറൽ ഹൈജീൻ ക്ലിനിക്കുകളും പുകയില വിമുക്ത ക്ലിനിക്കുകളും ഉണ്ട്. ഈ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം, രോഗികളെ ബോധവൽക്കരിക്കൽ, രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കൽ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. ഇത്തരം ക്ലിനിക്കുകൾ സന്ദർശിക്കുകയും അതിനു വേണ്ട ചികിത്സാ രീതികൾ തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ദന്താരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ്. ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തിഗതമായ ദന്ത ശുചിത്വ പ്ലാൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ ലഭ്യമാക്കുക എന്നതല്ല പ്രശ്നം. ദന്തചികിത്സയെക്കുറിച്ചുള്ള അവബോധവും നമ്മുടെ ഭാഗത്തുനിന്ന് സ്വയം പ്രേരണയും മുൻകൈയെടുക്കാനുള്ള മനസ്സും ദന്താരോഗ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയുമാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. ജീവിതത്തിന്റെ നല്ലൊരു പ്രായം വരെ എനിക്ക് ഡെന്റിസ്റ്റിനെ കാണേണ്ടി വന്നിട്ടില്ല എന്ന് വീമ്പ് പറയുന്ന പലരും നല്ല പ്രായത്തിൽ തന്നെ പല്ല് സെറ്റ് വെക്കേണ്ട അവസ്ഥകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പല്ലെടുത്തിട്ട് അത് സാരമില്ല എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. ഒരു പല്ലു പോയാൽ തന്നെ അതിന്റെ ഘടനശക്തിയെയും അത് മറ്റു പല്ലുകളെയും ബാധിക്കുന്നു. ഏറ്റവും മികച്ച ദന്ത ചികിത്സ എന്നാൽ ദന്തരോഗങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഡെന്റിസ്റ്റിനെ കാണേണ്ടി വരാതിരിക്കുക എന്നതാണ്. പല്ലിന്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ വാക്സിൻ ലഭ്യമല്ല. രോഗപ്രതിരോധത്തിന് ശരിയായ രീതിയിൽ മോഡിഫൈഡ് ബാസ് എന്ന ടെക്നിക് വഴി ബ്രഷ് ചെയ്യുക, 6 മാസത്തിലൊരിക്കൽ ദന്ത രോഗവിദഗ്ധനെ സമീപിക്കുക, ഫ്ലോസിംഗ് ടെക്നിക് ശീലമാക്കുക, ആവശ്യമെങ്കിൽ വായിൽ മൗത്ത് വാഷുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ചെറിയ കാലയളവിലേക്ക് ഉപയോഗിക്കുക, ദന്ത രോഗപ്രതിരോധത്തിന് പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ദന്ത പ്രതിരോധ ചികിത്സയുടെ ഒരു ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്.
1: ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിത്. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. S രമേശൻ നായരുടെ തോലികയ്ക്ക് MG രാധാകൃഷ്ണന്റെ ഈണം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാൻ റീച്ച് കേരള പ്രഖ്യാപിച്ച് കേരള ബജറ്റ്. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും എയിംസ് നിലവാരത്തിൽ സേവനങ്ങളും അക്കാദമിക് മികവും കൈവരിക്കാൻ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ സിനിമ

വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപ. പ്രമുഖ കഥാകാരി കെ ആർ മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

ഇടനെഞ്ചിലേക്ക് കുളിർ പെയ്യുന്ന പോലെ, ഹൃദയത്തിലേക്ക് മഞ്ഞുതൂവുന്ന പോലെ, കരളിൽ അനുരാഗ വീണമെട്ടുന്ന പോലെ, കണ്ണുകളിൽ നക്ഷത്രങ്ങൾ കവിത വിരിയിക്കുന്ന, കനവുകളിൽ മായാപ്രപഞ്ചം തീർക്കുന്ന മനസ്സുകളുടെ ഉർവരമായ അനുഭവം പ്രണയം. അത്തരം ചില ഗാനങ്ങളിതാ പ്രണയഗീതങ്ങളിലൂടെ.

മനവും തനുവും ആ സ്നേഹത്തിനായി കൊതിക്കുന്ന, സ്വപ്നങ്ങളിൽ സുഗന്ധിപ്പൂക്കൾ വിരിയുന്ന, പ്രണയ സൗഗന്ധിക കാറ്റ് വീശുന്ന പ്രണയകാലം, കാണുന്നതിലെല്ലാം സൗന്ദര്യം കാണുന്ന, കേൾക്കുന്നതെല്ലാം ഇമ്പമാകുന്ന, ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കുന്ന, ഉള്ളുകൊണ്ട് ഉള്ളിനെ അറിയുന്ന പ്രണയകാലം. ഇതാ അടുത്ത പാട്ട്. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ സന്തോഷ് കേശവം ചിത്രയും പാടിയത്.

ഉണർന്നിരിക്കാൻ ദാഹമായി, നിന്നോട് ചേർന്നിരിക്കാനുള്ള മോഹം കൊണ്ട് രാവ് പുലരാതിരുന്നെങ്കിൽ, കുളിർകാറ്റ് തഴുകുമ്പോൾ, കുയിൽപ്പാട്ട് പാടുമ്പോൾ, പ്രണയത്തേനിലാവിൽ ഇങ്ങനെ സുഷുപ്തി അറിയാതെ എങ്ങനെയാണല്ലേ. ഇങ്ങനെയൊരു ഗാനമിതാ, നജീം അർഷദും ശ്വേതാ മോഹനും പാടിയത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടിന്നേ വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 square feet അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
8: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
8: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.
10: രാധയും മീരയും കൃഷ്ണപ്രണയം ജീവിതമാക്കിയതുപോലെ, വിരഹത്തിന്റെ വിഹാര ഭൂമികയായി യമുനയും കാളന്തിയും മാറുന്നതുപോലെ, പ്രണയത്തിന്റെ തൽപ്പങ്ങൾ തീർക്കുന്ന വിസ്മയം ഏറെയാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് പുനർജനിക്കാം. പിന്നത്തെ ജന്മം നമുക്ക് യമുനയുടെ തീരത്ത് കണ്ടുമുട്ടാം. നിനക്കായി ഞാൻ എന്റെ ഇടനെഞ്ചിലെ ഒറ്റ ചിലമ്പുമായി, പണയപ്പെട്ടാലും തോറ്റാലും സാരമില്ല, ക്ഷമിച്ച് പാഞ്ചാലിയായി പ്രണയത്തിന്റെ ഉദാത്ത മാതൃകയായി പുനർജനിക്കാം. ഈ ഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്.

മനസ്സിൽ പ്രണയത്തിൻ്റെ താജ്മഹൽ തീർക്കുന്നവർ, രാവും നിലാവും കുയിൽപ്പാട്ടും നീരദ ഛായയും നിലാത്തിങ്കളും കൂട്ടിരിക്കുന്ന പ്രണയയാമികകൾ, കൊക്കുരുമി ചിറകുരുമി ചകോരങ്ങൾ പ്രണയത്തിൻ്റെ ശയ്യവിരിക്കുന്നു. ചന്ദ്രകിരണങ്ങളുടെ ചന്ദ്രമുണ്ണുകയാണ് അവർ. നിന്നിൽ നിന്ന് എങ്ങനെയാണ് അകന്നിരിക്കുക?

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
5: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
4: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
6: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നീ എന്റെ എല്ലാമെല്ലാമാണ്, ഞാൻ തന്നെയാണ്. ഒരേ മനസ്സോടെ ഒന്നിച്ചു ചേരുന്ന ഹൃദയടങ്ങളിൽ സുവർണശോഭ വിരിയിക്കുന്ന പ്രണയം. പ്രണയത്തിൻ്റെ പാതിയായി വിരഹവും പരിഭവവും നിറയുമ്പോൾ നിനക്കെന്താണ് ഞാൻ പ്രിയെ നൽകേണ്ടത്? മീശമാധവൻ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം പ്രണയഗീതങ്ങളിലൂടെ ഇതാ.

0: ഒരു രാജമല്ലി വിടരുന്നത് പോലെ മനസ്സിൻ്റെ താളുകളിൽ മയിൽപ്പീലി വിരിയിക്കുകയാണ് ഈ പ്രണയം. നീ ആരാണെന്നറിയാതെ പോലും നീ എൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന വരമാണിത്. പ്രപഞ്ചം പോലും കൂട്ടിരിക്കുന്ന മുളന്തണ്ടുകൾ പാട്ടുപൊഴിക്കുന്ന പ്രാർത്ഥനയുടെ നിറവുള്ള വിശുദ്ധമായ അനുഭൂതി, ഉദാത്തമായ ഉണ്മയുള്ള
1: പ്രണയം.
0: അനീതിപ്രാവ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയത്.

ഒരുപോലെ കാഴ്ചകൾ കാണുന്ന, ഒരുപോലെ വിങ്ങുന്ന, ഒരുപോലെ ചിമ്മുന്ന കണ്ണുകൾ പോലെ പ്രണയികൾ. ഒരാൾക്ക് ഒരാളെ മാറ്റി നിർത്താൻ കഴിയാതെ, എന്നാലും പരസ്പരം കാണാനാകാതെ വിരഹത്തിൻ്റെ വേദനയിൽ തളർന്നു പോകുന്ന പ്രണയ വിരഹതാപങ്ങൾ ഇതാ ഈ ഗാനത്തിൽ. സുദീപ് കുമാറും രാജലക്ഷ്മിയും ഇന്നാണ് കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ പാട്ട്.

പ്രണയത്തിൽ പ്രപഞ്ചവും പ്രകൃതിയും പലപ്പോഴും കാവൽ നിൽക്കുന്ന കാഴ്ചകളുണ്ട്. കടൽ എന്നും പ്രണയസങ്കല്പങ്ങളുടെ വിഹാരതീരമാണ്. മനസ്സിലെ തിരയിളക്കങ്ങളിൽ കടൽ തഴുകി തലോടി കടന്നു പോകുന്നു. തിര തീരത്തെ തേടുന്നത് പോലെ അവനും അവളും പരസ്പരം പുലകിപ്പുണർന്ന് ഒന്നാകുന്ന പ്രണയസങ്കല്പ തീരത്തിലൂടെ ഇതാ അടുത്ത പാട്ട്, വന്ദനം എന്ന ചിത്രത്തിലെ ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: എനിക്കെന്തിനാണ് ഉഷസന്ധ്യകൾ? നീ തന്നെയാണ് എന്റെ ഉഷസ്സും സന്ധ്യയും. എനിക്കെന്തിനാണ് ഋതുഭേദങ്ങൾ? വസന്തവും ഗ്രീഷ്മവും ശിശിരവും നീ തന്നെ. ഭൂപാളവും ഭൈരവവും പാടുന്നതും നിനക്ക് വേണ്ടി മാത്രമാണ്. ലോകം മുഴുവൻ ആ ഒരാളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന, ചുരുങ്ങിപ്പോകുന്ന സുഖിതമായ സുഷുപ്തിയുടെ പ്രണയത്തിന്റെ ലാർവക്കാലം. ശലഭമായി പറക്കുന്ന കാലത്തിലേക്കാണ് ഈ സ്വപ്നങ്ങളെല്ലാം.
5: മഴയെത്തും മുൻപ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

പ്രണയം എന്നും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷയുടെ പുൽനാമ്പുകളാണ്. വളർന്നു പന്തലിച്ച് അവ തഴുകി തലോടി കടന്നുപോകുന്നു. കാത്തിരിപ്പിന്റെ കൈവഴികളിലേക്ക് സ്വപ്നത്തിന്റെ കൈപിടിച്ച് പ്രണയം നമ്മെ കൊണ്ടുപോകുന്നു. ഓരോ മുറ്റത്തെയും ചക്രമാവിന്റെ ചുവട്ടിലേക്ക് പ്രണയഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ പ്രണയഗീതങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ ലക്ഷ്യവർഷമായ 2047 മുൻപ് ഇന്ത്യ സിക്കിൾ സെൽ രോഗമുക്തി നേടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഈ ജനിതക രക്തവൈകല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിന് കൂട്ടായ ശ്രമങ്ങൾക്ക് മധ്യപ്രദേശ്

ലെ ഓങ്കാരേശ്വറിൽ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. നിക്ഷേപകരിലൂടെ കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റിന് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പുതിയ പദ്ധതികളിലൂടെ വരുമാനം ഉറപ്പാക്കുമെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ഒരു വിസ്മയവും കണ്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം എന്ന പേരിൽ പ്രഖ്യാപിച്ച ഭവന പദ്ധതി നിലവിലെ പദ്ധതിയാണെന്നും പുതിയതല്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട ഭരണമാണ് 12 വർഷമായി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ആകാശവാണി ന്യൂഡൽഹി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ചെയർ യോഗ സെഷൻ സംഘടിപ്പിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയിലെ ശ്രുതി അഗർവാൾ സെഷന് നേതൃത്വം നൽകി. വായന പക്ഷാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാ സുധൻ മങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോർമോസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ട് ഇന്ത്യയുടെ LNG ടാങ്കറായ ദിശ ഗുജറാത്തിലെ ദഹാജ് തുറമുഖത്തെത്തി. ഖത്തറിലെ റാസ് ലഫാൻ ടെർമിനലിൽ നിന്ന് 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായാണ് കപ്പലെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹേറ്റ്ലി മത്സരം രാവിലെ 6:00.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ആരതി.
1: എവിടെയാ നാട്?
2: കൊട്ടാരക്കര, പൂവറ്റൂർ എന്ന് പറയും.
1: എന്ത് ചെയ്യുന്നു?
2: ബി എ സോഷ്യോളജി, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ്.
1: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
2: ഇപ്പൊ എക്സാം ഒക്കെ ആണ്, ഇന്നൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്.
1: എക്സാം ആയപ്പോഴാണ് റിലാക്സ് ആവുന്നത്?
2: വട്ടായി ഇരുന്നിരുന്ന്
1: ആരാ ഈ എക്സാം ഒക്കെ കണ്ടുപിടിച്ചത്?
2: അതാ അതാ
1: വല്ല കാര്യമുണ്ടോ ഒന്ന് കളിച്ചു കിടക്കേണ്ട. നമ്മളെ പിടിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ഉത്തരം പറയിപ്പിക്കണം.
2: മാനായിട്ട് ഒന്ന് കോളേജിൽ പഠിച്ചിട്ട് പോയേനെ.
1: മതിയായിരുന്നു,
2: വിട്ട് മനുഷ്യന് വട്ടാവാൻ.
1: പക്ഷെ എന്ത് കഷ്ടമാന്നേ.
2: അതെ,
1: ഞാൻ പറയുന്ന പള്ളിക്കൂടി പോലും പോകരുത്. നമ്മൾ
2: ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങ്
1: നടക്കുക. വല്ല തൊട്ടിക്കായും മുള്ളിക്കായൊക്കെ പറിച്ചു തിന്നു
2: പണ്ടത്തെ പോലെ.
1: എന്തൊരു സുഖം. ആഹാ ആഹാ, ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: അമ്മ, അച്ഛൻ, ചേച്ചി.
1: എന്തെയ്യുന്നവരൊക്കെ?
2: അമ്മ എച്ചമ്മാണ്, അച്ഛൻ ലാബ് അസിസ്റ്റന്റ് ആണ്, ചേച്ചി ഇപ്പം ഗസ്റ്റ് ആയിട്ട് സ്കൂളുകളിലൊക്കെ പോകുന്നുണ്ട്.
1: അപ്പോഴേ ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
2: അതിങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം. പിന്നെ പി എസ് സി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം. എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണ്ടേ?
1: അത് നമ്മൾ ബസ്സിൽ കയറിയാതി എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേർന്നോളൂ.
2: അങ്ങനല്ല, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരണ്ടേ?
1: അങ്ങനെ
2: രക്ഷപ്പെടണ്ടേ?
1: അതെ, ഉറപ്പായിട്ടും. അപ്പൊ ജീവിക്കണം. അപ്പൊ നമുക്ക് കോളേജിൽ പോകണം, പഠിക്കണം, പരീക്ഷ എഴുതണം.
2: അതെ,
1: വീണ്ടും ടെൻഷൻ.
2: എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമില്ലയോ?
1: അതെ അതെ അതെ, നമ്മളും അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോവാണ്.
2: അതെ അതെ.
1: ആ പോക്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
2: കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
2: എനിക്ക് ആലിൽ തലയുമായിട്ടൊരു.
1: എന്തുകൊണ്ടാ പാട്ട് ഇഷ്ടപ്പെട്ടെ?
2: എന്തോ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ബസ്സിലൊക്കെ പോകുമ്പോഴായാലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
1: അപ്പൊ നമുക്കൊന്നുകൂടെ കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: രജനി.
0: എവിടെയാ വീട്?
1: പൂന്തുറ.
0: എന്ത് ചെയ്യുന്നു?
1: സ്കൂളിൽ വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ?
1: അടിപൊളിയാണ്.
0: ഈ ജോലിയും വീട്ടു ജോലിയും കൂടെ എങ്ങനെ മിംഗിൾ ചെയ്ത് കൊണ്ടുപോകും?
1: വീട്ടിൽ വരുമ്പോൾ വീട്ടിൻ്റെതായ രീതിയിലേ ചെയ്യുന്നു, സ്കൂളിൽ വരുമ്പോഴത്തേക്കും നമ്മളും കുട്ടികളും തമ്മിലുള്ള ബന്ധം മാത്രം.
0: എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്?
1: അതെ, തീർച്ചയായിട്ടും.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേരുണ്ട്.
0: അപ്പൊ വീട്ടിൽ നല്ലൊരു ജോലിയാണ്?
1: അതെ, തീർച്ചയായിട്ടും.
0: മൊത്തത്തിൽ ഉത്തരവാദിത്തങ്ങളാണ്?
1: ഇല്ല, അമ്മ ഉണ്ട്.
0: ഇപ്പൊ സഹായം ഉണ്ട്?
1: അതെ, തീർച്ചയായിട്ടും.
0: ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു രസകരമായ സംഭവം എന്തെങ്കിലും പെട്ടെന്ന് ഓർത്തെടുക്കാൻ നോക്കിയാൽ ഏതായിരിക്കും ഓർമ്മ വരുന്നത്?
1: പ്രവേശനോത്സവം ഉണ്ടല്ലോ, അതൊക്കെ മെമ്മറിയാണ്.
0: പല കളറിൽ ഒരുങ്ങി കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ?
1: തീർച്ചയായിട്ടും.
0: തുടക്കകാലത്ത് കൊണ്ട് സ്കൂളിലേക്ക് ചേർക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും അയ്യോ എനിക്ക് ഇരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കരയില്ലേ?
1: അതെ, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്.
0: അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകും?
1: അതൊക്കെ ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും.
0: അപ്പോ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം?
1: ചോറ് തന്നെയാണ്.
0: ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന കറി, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടെ ഉണ്ടാക്കുന്ന കറി?
1: മീൻകറിയാണ്.
0: മീൻകറി എങ്ങനെ? തേങ്ങ അരച്ചാണോ അതോ കുടംപുളി ഇട്ട് വെക്കും?
1: മീൻ മുളവിട്ട് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം.
0: അടിപൊളി ടേസ്റ്റ് ആണ്. പൂന്തുറയാകുമ്പോ പ്രത്യേകിച്ച് നല്ല പച്ചമീൻ കിട്ടും അല്ലേ?
1: അതെ, അവിടെ കടലോര പ്രദേശമാണ്, നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാറുണ്ട്.
0: അപ്പൊ ആ ഫ്രഷ് മീൻ തന്നെ മുളക് ഇട്ടും കൂടെ വെക്കുമ്പോഴത്തേക്ക് ആഹാഹാ,
1: പിന്നെ വന്നും പറയണം, നാവില് കൊതി വെറും.
0: വെച്ചിരിക്കുന്ന സമയമാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ പാട്ട് കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ ഇത് പറയും?
1: സമ്മർ ഇൻ ബദ്ലേമിൽ എത്രയോ ജന്മമായി.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
2: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

0: നമ്മളിപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: അമൃത് കിരൺ.
0: എന്ത് ചെയ്യുന്നു അമൃത്?
1: PG സെക്കൻഡ് ഇയർ പഠിക്കുന്നു.
0: ഏതാ സബ്ജക്ട്?
1: പൊളിറ്റിക്കൽ സയൻസ്.
0: അപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ലക്ഷ്യം എന്താ?
1: മുന്നോട്ട് നെറ്റ് എഴുതുന്നുണ്ട്, SSC പോലുള്ള ജോബ് വേക്കൻസി ഒക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നു.
0: എവിടെയാ നാട്?
1: ആലപ്പുഴ അരൂരാണ്.
0: പണ്ട് ഇന്നസെന്റ് ഒരു പാട്ടുണ്ടായിരുന്നു, ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൽ പൂത്തു.
1: അതെ അതെ അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട്.
0: വ്യവസായ നഗരത്തിന്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് ചെക്കേറി. അപ്പോ എന്താ ഒരു അനുഭവം തോന്നുന്നത്?
1: നമ്മൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, ട്രിവാൻഡ്രത്ത് വന്ന് സൂ കാണാറുണ്ട് നമുക്ക്.
0: ആലപ്പുഴ കൂടുതലും കാഴ്ചകൾ കാണാൻ എങ്ങോട്ടാ പോകാറ്?
1: ആലപ്പുഴ

0: കുട്ടനാട് പോകാറുണ്ട്, പിന്നെ ആലപ്പുഴയിലുണ്ട്. ബോട്ടിങ്ങും സവാരിയൊക്കെ അവിടെയാണ് കൂടുതൽ.
1: കൂട്ടുകാര് നാട്ടിലാണോ ഇവിടെയാണോ ഇപ്പൊ കൂടുതൽ?
0: ഞാൻ എറണാകുളത്താണ്. ഇവിടെ ഇപ്പൊ വന്നത് ജസ്റ്റ് കറങ്ങാനും ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകും, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഒരു അവധിയായ കൊണ്ട് എക്സാം കഴിഞ്ഞേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു അവധി കിട്ടി ഇങ്ങോട്ട് പോകുന്നു.
1: യാത്രകൾ ഇഷ്ടപ്പെടുന്ന രാജകുമാരനാണ്?
0: ആ തീർച്ചയായും, യാത്ര ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണം. ബാംഗ്ലൂർ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടക്കും. കസിൻസോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും.
1: ഈ ചുറുചുറുക്കിന്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത് യാത്രകളാണ്.
0: ആ ഇടയ്ക്ക് യാത്ര ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഇരുന്ന് മുരടിച്ചു പോകുന്ന പറയാം.
1: ഇതിപ്പോ നമ്മുടെ മനസ്സിനെ ഫ്രഷാക്കി നിർത്തും.
0: ആ അതെ അതെ, ഇടയ്ക്ക് എവിടെയെങ്കിലും പോകണം, നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ലല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം.
1: യാത്രയെ സ്നേഹിക്കുന്ന ഈ ആളിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ അത് പറയും.
0: എന്തേ ഇന്നും വന്നില്ല.
1: ആര്?
0: അല്ല പാട്ട്.
1: എന്നാ പാട്ട് വരട്ടെ കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ചന്ദന.
0: എവിടെയാ വീട്?
1: വീട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ അവിടാണ് വീട്.
0: ഭയങ്കര പ്രശസ്തമല്ലേ ആ സ്ഥലം?
1: അതെ അതെ, ഉത്സവം ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് അവിടെ.
0: എന്നിട്ടാണ് ഇവിടെ വന്ന് നിക്കണത്? ഇങ്ങനെ
1: എക്സാമും ക്ലാസ്സസ് ഒക്കെ ആയോണ്ട് ഒരു വർഷത്തെ ഉത്സവം മിസ്സായി.
0: എക്സാം ഒക്കെ എന്നാ ഉണ്ടായത്? നമുക്ക് ഉത്സവം അല്ലേ വലുത്?
1: ഉത്സവം എല്ലാ വർഷവും വരും, പക്ഷെ എക്സാം
0: വല്ലപ്പോഴൊക്കെ വരുള്ളൂ. നമ്മളവിടെയൊക്കെ എല്ലാ വർഷവും എക്സാം ഉണ്ട്.
1: എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയോണ്ട് ഇവിടെ നിക്കുന്നു.
0: ജീവിത പ്രശ്നങ്ങളല്ലേ.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് എക്സാം തന്നെയാണ് വലുത്. അടുത്ത വർഷം ഉത്സവം കാണാം.
1: അതെ അതെ.
0: വെല്ലുവും പേടിക്കാം.
1: അതെ അതെ.
0: പറത്തി കളിക്കാം.
1: അതെ അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അച്ഛന് ബിസിനസ് ആണ്, അമ്മ ഹൗസ് വൈഫ് ആണ്, അനിയൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്.
0: കണ്ണൂരാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, ഇവിടെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് നാടും ഇഷ്ടമാണ്, ഇപ്പൊ പുതിയ സ്ഥലം ഇവിടെയും ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല.
0: ആദ്യമായിട്ട് ഇവിടെ വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ആദ്യമായിട്ട് നല്ല തിരക്കുള്ള സിറ്റി. ഇപ്പൊ ഞാൻ വില്ലേജ് നിന്ന് വരുന്നുണ്ട്, പ്രോപ്പർ വില്ലേജ് വരുന്നുണ്ട്. എനിക്കിപ്പം കുറച്ചുകൂടി തിരക്കുള്ള സിറ്റി, പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ ആൾക്കാര്, പുതിയ ഫ്രണ്ട്സ്, പുതിയ എക്സ്പീരിയൻസസ്.
0: പെട്ടെന്ന് തന്നെ കൂട്ടുകാരെ കിട്ടിയോ?
1: കൂട്ടുകാരെ കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടി. കോളേജിലായാലും നല്ല ഫ്രണ്ട്സ്, റൂംമേറ്റ് ആയാലും നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി.
0: കണ്ണൂരിന്റെ സ്ലാങ് ഒന്നും വരുന്നില്ലല്ലോ.
1: ഞങ്ങളുടെ അവിടെ കറക്റ്റ് കണ്ണൂർ സ്ലാങ് ഇല്ല. കൊട്ടൂർ ഭാഗത്ത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. ഇല്ല, പ്രശ്നമില്ല.
0: അവിടെ എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്?
1: അവിടെ വീട്ടുകാര് ഉത്സവം മിസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ്. അങ്ങനെ
0: അവധിക്ക് നാട്ടിൽ പോകുമ്പോ കൂട്ടുകാരൊക്കെ കാണില്ലേ, അപ്പോഴ് എങ്ങനെ ആ ഒരു എൻജോയ്മെന്റ്?
1: ഞങ്ങള് പുറത്ത് സിനിമയ്ക്ക് പോവും, പുറത്ത് ചില്ലിയാൻ പോവും. അങ്ങനെ
0: വന്നടാ വന്നടാ ചന്ദന വന്നടാ എന്നൊക്കെ പറഞ്ഞു വരില്ലേ?
1: വരും വരും, എല്ലാരും വിളിക്കും എത്തിയെന്നൊക്കെ ചോദിച്ചു. എന്തായാലും ഇപ്പൊ ഓണം ക്രിസ്മസിനൊക്കെ പോകാറുള്ളു.
0: മൊത്തത്തിൽ ആഘോഷം തന്നെ ആഘോഷം.
1: അതെ അതെ, ആഘോഷം.
0: ആഘോഷിപ്പിൻ ആഘോഷിപ്പിൻ. ആ ആഘോഷത്തിൽ നമുക്കൊരു പാട്ടും കേൾക്കാം.
1: ഓക്കെ ഓക്കെ.
0: ഏത് പാട്ട് കേൾക്കാം?
1: എനിക്ക് അയാളും ഞാനും തമ്മിൽ നിന്ന സിനിമയിലെ
0: ഏതാളും
1: പൃഥ്വിരാജിന്റെ സിനിമയില്ലേ അയാളും ഞാനും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിലെ പാട്ട് തുള്ളിമഞ്ഞിനുള്ളിൽ നിന്ന പാട്ടും ഫേവറേറ്റ് പാട്ടാണ്. ആ പാട്ട്
0: പാടോ?
1: പാടത്തില്ല.
0: ആ കൂട്ടുകാർ പറഞ്ഞു പാടുമോ?
1: ഇല്ല, ഒന്നാമത് ഇപ്പൊ സൗണ്ട് മോശമാണ്, പാടുന്നതും അത്ര വലിയ അടിപൊളിയല്ല.
0: എന്നാ പിന്നെ പാട്ട് കേൾക്കാം.
1: ഓക്കെ, പാട്ട് കേൾക്കാം.
0: കേൾക്കാം, ശരി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിരിപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളിവെളിച്ചത്തിൽ കേട്ടത്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും ഉള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 ഒരു നമ്പർ കൂടിയുണ്ട്, 9495969631. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാന്ധർവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ രചിച്ച് എസ് പി വെങ്കടേഷ് ഈണം പകർന്നത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം കൂടി കൈതപ്രത്തിന്റേതാണ് വരികൾ. ചിത്രം കൗരവർ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ ഈണം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഹലോ സന്ദേശഗാനം.

വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയ സന്ദേശഗാനത്തിന് ചെമ്പകശ്ശേരിയിൽ നിന്നും താര എന്ന ഞാൻ അയക്കുന്ന ഒരു വിനീതമായ അപേക്ഷയാണ്. ഈ വരുന്ന June 20 ശനിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പിറന്നാളാണ്. ചേച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാം. സ്ഥിരതാമസം ബാംഗ്ലൂരാണ്. ജയന്തി എന്ന പേരുള്ള ജയാ ഗോപിനാഥ്. ഭർത്താവ് മേജർ ഗോപിനാഥ്. ചേച്ചിക്ക് 77 ചേട്ടൻ 86 വയസ്സുണ്ട്. വയസ്സ് കേട്ട് ഞെട്ടണ്ട കേട്ടോ. രണ്ടുപേരും നല്ല ചുറുചുറുക്കുള്ളവരാണ്. ചിട്ടയായ ജീവിതം, ആരോഗ്യകരമായ ആഹാരരീതി, വേണ്ടത്ര വ്യായാമം, ക്രിയാത്മക ചിന്ത, ഇതൊക്കെയാണ് അവരുടെ ആരോഗ്യരഹസ്യം. മക്കൾ യാമിനി ഓസ്ട്രേലിയ, മകൻ വിശാഖ് ബാംഗ്ലൂർ, കൊച്ചുമക്കൾ റിയാലി നവമി. ഞാനും ചേച്ചിയും തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോഴും എന്നെ കൊഞ്ഞു പെങ്ങളായി കാണുന്ന എൻ്റെ വഴികാട്ടിയായ ചേച്ചി. ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നത് ചേച്ചിയുടെ വ്യത്യസ്തങ്ങളായ ആഹാരം കഴിക്കാനാണ്. ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞാൽ ഇപ്പോഴും വേഫർ ബിസ്ക്കറ്റും പലതരം

0: ജ്യൂസുകളുമൊക്കെ വാങ്ങിവെക്കുന്ന ഗോപിച്ചേട്ടൻ. ഇതൊക്കെയാണെങ്കിലും ആരെയും പെട്ടെന്ന് വകവെച്ചു കൊടുക്കുന്ന ആളല്ല എന്റെ ചേച്ചി. ആകാശവാണി സന്ദേശഗാനം പരിപാടിയിലൂടെ ചേച്ചിയെ വിളിച്ച് എന്റെയും ഭർത്താവ് പത്മകുമാറിന്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പിറന്നാളാശംസകൾ ഒന്ന് അറിയിക്കാമോ എന്ന് താര ചെമ്പകശ്ശേരി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ജയന്തിയാണോ?
1: അതെ, ആരാണ്?
0: ബാംഗ്ലൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ബാംഗ്ലൂരിലൊക്കെ സുഖമായിരിക്കുന്നു. ആരാണെന്ന്
0: ഞാൻ
1: പറയൂ.
0: അങ്ങോട്ട് വന്നാൽ എനിക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി തരും?
1: ആളാരാണെന്ന് പറഞ്ഞിട്ടല്ലേ സ്പെഷ്യൽ ഇട്ട് തീരുമാനിക്കാൻ പറ്റും.
0: അങ്ങനൊന്നുമില്ല, എന്ത് കിട്ടിയാലും തിന്നുന്ന ആളാ.
1: അങ്ങനെ പറ്റൂല.
0: സാർ എന്ത് ചെയ്യുന്നു?
1: ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കണു. എനിക്ക് മനസ്സിലായല്ല.
0: എനിക്ക് വേണ്ടി വേഫർ ബിസ്ക്കറ്റും ജ്യൂസൊക്കെ വാങ്ങിച്ചു വെച്ചേക്കൂ. അല്ല, അതുകൊണ്ട് ഞാൻ വരുന്നത് പ്രമാണിച്ച്. അതിഥികളെയൊക്കെ ഭംഗിയായിട്ട് ഊട്ടുന്ന ഒരാളാണ് എന്നറിയാം. പിന്നെ യാമിനിയും വിശാഖും ഒക്കെ എന്തു പറയുന്നു? റയാലിയും നവോമിയും കുടുംബത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒത്തം പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇവൻ ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ തിരുവനന്തപുരത്തു നിന്നാ.
1: തിരുവനന്തപുരത്തു
0: ഈ ശബ്ദം കേട്ടിട്ട് ഒരു പരിചയവും തോന്നില്ല. എങ്ങനെ പരിചയം തോന്നും? നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ. ചെമ്പകശ്ശേരിയിൽ ഒരു താരയുണ്ടല്ലോ. അനിയത്തി പറഞ്ഞിട്ട് വിളിക്കുക. താര ആന്റി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ ചേച്ചിയുണ്ട്, ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ബാംഗ്ലൂരിൽ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡും വ്യായാമവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡൊക്കെ ആയിട്ടിരിക്കുന്ന വളരെ ചിട്ടയായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. കൂടുതലൊന്നും ബുദ്ധിമുട്ടിക്കരുത്, പക്ഷെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അടുത്തെങ്ങാനും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ?
1: ഒരു പ്ലാൻ ഉണ്ട്, അടുത്ത മാസം ഒന്ന് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, അപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ നമ്മൾ ആ പാട്ട് വയ്ക്കും. ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്നായോണ്ട് എനിക്ക് പെട്ടെന്നൊന്നും വായാലും വരും.
0: ഞാൻ വെയിറ്റ് ചെയ്യാം.
1: അതെ, ഒരു എനിക്ക് സിനിമയുടെ ഇത് പറഞ്ഞു തരാം, പക്ഷെ എനിക്ക് ആ പാട്ട് പറയാൻ പറ്റൂല. ഖുഷ്ബു അഭിനയിച്ച ഒരു സിനിമയാണ്, ഒരു തമ്പുരാട്ടി ആയിട്ടുണ്ടോ, എന്നിട്ട് അതിൽ നല്ല പാട്ടുണ്ട്. ഒരു പിടി
0: വരുന്നില്ല, ടെൻഷൻ വേണ്ട, സമാധാനായിട്ട്. മലയാള സിനിമയായിരുന്നോ തമിഴ് സിനിമയായിരുന്നോ?
1: മലയാള സിനിമ.
0: ഇലവുംകോട് ദേശമാണ്?
1: ആ, ഇലവുംകോട്. അതെ അതെ അതെ,
0: ഇലവുംകോട് ദേശത്തിലെ ഒരു പാട്ട് വെച്ചാ മതിയോ?
1: അതിലെ അതൊരു പാട്ട് വെച്ചോളൂ.
0: നമുക്ക് ചെമ്പക മലരൊളി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം. എല്ലാ പാട്ടുകളും ഒ എൻ വി സാറാണ് എഴുതിയിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്ന വിദ്യാസാഗരാണ്, യേശുദാസും ചിത്രയുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: അപ്പൊ
0: സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. അപ്പോ എനിക്ക് വേണ്ടിട്ടുള്ള ചായ റസ്കും ഒക്കെ അവിടെ തന്നെ വെച്ചേക്കുക, ഞാൻ ഒരു ദിവസം കഴിക്കാൻ വരും.
1: ശരി ശരി.

0: പ്രിയ ഹലോ സന്ദേശഗാനം, എന്റെ പേര് ആർച്ച. തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്നു. എന്റെ അമ്മയുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 കസിൻസ് ഉണ്ട്. 5 പേരും പെൺകുട്ടികളാണ്. ആരതി, ആർച്ച, ദേവിക, ദീപിക, സ്നേഹ. അതിൽ സ്നേഹ ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഈ പരിപാടിയിലൂടെ അവളെ വിളിച്ചൊന്ന് അഭിനന്ദിക്കണം. ബിടെക്കിന് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. സിനിമ കാണുക എന്നതാണ് അവളുടെ ഹോബി. ഞാനും അവളും നിറം സിനിമയുടെ കട്ട ആരാധികമാരാണ്. നിറം സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും. അവളും അവളുടെ അമ്മയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന എന്റെ ദൗത്യം കുറച്ച് ദുഷ്കരമാണ്. ഇനിയെല്ലാം താങ്കളുടെ കൈകളിലാണ്. ഈ സന്ദേശം പരിഗണിക്കണേ. നിർത്തുന്നു, സ്നേഹത്തോടെ, ആർച്ച. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
2: ഹലോ.
1: ആ സ്നേഹ,
2: എന്തുണ്ട്
1: വിശേഷം?
2: സുഖമാണ്.
1: ഞാൻ വിളിച്ചത് ആക്ച്വലി ഒരു മാർക്ക് എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഒരു മാർക്ക് എവിടെ പോയി?
2: ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷിലാണ് ഒരു മാർക്ക് പോയത്.
1: ആകെ വിഷമത്തിലാണോ ആ ഒരു മാർക്കിന്റെ പേരില്?
2: ചെറിയ വിഷമമുണ്ട്.
1: ഇനി ഒന്ന് ഓർത്തു നോക്ക് നന്നായിട്ട്.

0: സ്നേഹ, ഇങ്ങനെ സംസാരിച്ച മനസ്സിലാവൂ?
1: ഇപ്പൊ മനസ്സിലായല്ലേ?
0: അതാരാ?
2: സാറ് തന്നെയാണത്.
0: ഏത്?
2: മനീഷ് സാർ. എന്റെ അമ്മ ഇവിടെ എന്നും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്. ഹലോ സന്ദേശഗാനം പരിപാടിയുടെ ഫാനാണ് ഞാനും അമ്മയും. അപ്പൊ ഈ സൗണ്ട് നന്നായിട്ട് അറിയാം.
1: ആ അതാണ്, നോക്കുമ്പോ വേറൊരു ശബ്ദം വരുന്നു, അതിനുശേഷം സാറ് വരുന്നു. അപ്പൊ ഇത് എവിടെ നിന്നാണെന്നല്ലേ
2: ഇപ്പൊ മനസ്സിലായി, ആകാശവാണിന്നായിരിക്കും.
0: എന്നിട്ട് ഈ പോയ ഒരു മാർക്കിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി?
2: അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് എഴുതി നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ഇപ്പൊ അതിന് റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്.
0: അപ്പൊ ഇത് കഴിഞ്ഞ് ഇനിയും ബിടെക്കിന് പോകാനാണ് പ്ലാൻ എന്നൊക്കെ അറിഞ്ഞു ഞാൻ.
2: ഇത് ആരാണ് പറഞ്ഞത്?
0: അതൊന്നും പറയാൻ സൗകര്യമില്ല.
2: ഞാനും എന്റെ ഫ്രണ്ട്സും ഈ പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും ആയിരിക്കും.
0: എന്നാലേ ഫ്രണ്ട്സ് അല്ല, വേറൊരാളാ തന്നിരിക്കുന്ന, അത് ഞാൻ പറയാം. പറയണോ? വേണ്ടല്ലേ?
2: അല്ല പറഞ്ഞു.
0: ചുമ്മാ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ.
2: എന്നാലും
0: ഈ സാധാരണ സ്നേഹയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീം വേറൊരാൾക്ക് കിട്ടുന്ന ഐസ്ക്രീം കൂടി മാറ്റിയൊക്കെ എടുക്കൂലേ, ചില സിനിമകളിലൊക്കെ പോലെ.
2: എന്നെ പറ്റി നന്നായിട്ട് അറിയാന്നുള്ള ആരോമാണ് തന്നിട്ടുള്ളത്?
0: ആണോ? അതല്ലേ നമ്മുടെ പ്രത്യേകത.
2: എന്നാലും
0: വിളിക്കാൻ പോകുന്ന ആളുടെ കംപ്ലീറ്റ് ജാതകം എടുത്തു വെച്ചിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് അടുത്ത് അഡ്മിഷന് മുന്നേ ഉള്ള പരിപാടി എന്താണ്?
2: അങ്ങനെയൊന്നും ഇല്ല, എൻട്രൻസ് എഴുതി, ഇനിയിപ്പം ഡ്രൈവിംഗിന് പോണം.
0: അപ്പൊ ഈ ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഈ നിറം സിനിമയെ മാത്രമാണ് ഇഷ്ടം?
2: അങ്ങനെയൊന്നുമില്ല, എനിക്കും എന്റെ കസിനും ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
0: ഏത് കസിൻ?
2: എന്റെ വല്യമ്മയുടെ മോളാണ്.
0: ഐദ് കസിൻസിൽ നല്ലിയാരാവതാണ്.
2: അപ്പൊ അവരിൽ ആരോ ഒരാളാണ് ഈ പണി തന്നത്, ഉറപ്പാണ്.
0: ഈ ഐദ് കസിൻസ് ആരൊക്കെയാണ്?
2: പേര് മൂത്താള് ആരതി, പിന്നെ ദേവിക, പിന്നെ ഞാൻ, പിന്നെ ആർച്ച ദീപിക.
0: 1, 2, 3, 4, 5 ആയല്ലേ, കംപ്ലീറ്റ് എണ്ണമൊക്കെ പോയി. ഈ ഇതില് ഈ മെസ്സേജ് അയച്ച ആള് പറഞ്ഞു സ്നേഹയെ ഒരു കാരണവശാലും സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റൂല.
2: ശബ്ദം കേട്ടപ്പോ മനസ്സിലായി, അതിനു മുമ്പ്
0: ഇതാരാ വിളിച്ച് എന്റെ മാർക്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതെന്ന്? ഇനി ടീച്ചർമാര് വല്ലതും ആണോ?
2: ഇങ്ങനെ ടീച്ചറാണോ സംശയിച്ചു, പക്ഷെ എന്റെ അറിവിന് ഈ ഒരു സൗണ്ട് ആർക്കും ഇല്ല. പിന്നെ സാറ് വന്നപ്പോഴാണ് കൺഫേം ആയത്.
0: വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ഈ ടീച്ചറിനെ ഇറക്കും. ഈ ആകാശവാണിയൊക്കെ കേൾക്കുന്ന ആള് സെവിൽ ജിഹാൻ എന്ന് കേട്ടിട്ടില്ലേ? ആ സെവിൽ ജിഹാനാണ് സംസാരിച്ചത്.
2: ഓ
0: ആ യൂത്ത് പ്രോഗ്രാം ഒക്കെ
2: കേൾക്കാറില്ല. അമ്മയാണ് ഇവിടെ ഏറ്റവും വലിയ ഫാൻ. ഹലോ സന്ദേശ ഗാനം സ്കൂളടച്ചതിന് ശേഷം മിക്ക ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അത് പണിയും കൊടുത്തിട്ടുണ്ട്.
0: ആഹാ,
2: അമ്മയും വഹിച്ചിട്ടുണ്ട്, നെടുമങ്ങാടിന്ന് രാജേശ്വരി.
0: അപ്പൊ കുടുംബത്തിനായിട്ട്
2: ഞങ്ങളിനി പാൻ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു, ഇനി ആർക്ക് പണി കൊടുക്കണം കൊടുക്കണം. അപ്പൊ അങ്ങനെ ആരും കിട്ടിയില്ല.
0: അപ്പൊ ഉറപ്പായിട്ട് ഈ പണി കിട്ടേണ്ടതായിരുന്നു. ഞാൻ
2: കുറച്ചുകൂടി പറഞ്ഞു, ഇന്ന് ഇതുപോലെ ആരും വിളിക്കുന്നില്ലല്ലോ, വിളിച്ചെങ്കിൽ ഒന്ന് സംസാരിക്കും. ഇന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ.
0: ഈ 5 കസിൻസിൽ ആർച്ചയാണ് ആകാശവാണിക്ക് സന്ദേശം അയച്ചത്.
2: തോന്നി നിറത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവളും ഞാനുമാണ് നിറത്തിന്റെ കട്ട ഫാൻ.
0: നല്ല പാട്ടുകളുള്ള സിനിമയല്ലേ?
2: എല്ലാം ഉണ്ട്.
0: സ്നേഹ പാടുന്ന ആളാണോ?
2: അല്ല.
0: അപ്പൊ പാട്ട് കേൾക്കുന്ന ആളാണോ?
2: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് ഏത് പാട്ട് വെക്കാം?
2: നിറത്തിലെ മിഴിയറിയാതെ തന്നെ മതി.
0: ഞാൻ വിചാരിച്ചു അത് തന്നെ പറയുമെന്ന്. കുഞ്ചാക്കോ ബോബൻ CBC ബൈക്കില് ഇങ്ങനെ മഴയത്തൂടി വണ്ടി ഓടിച്ചു പോണതൊക്കെ ഓർത്തിട്ടല്ലേ പാട്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ ആ പാട്ട് വെച്ചാലോ?

പ്രിയ ആകാശവാണി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. എൻ്റെ പേര് അരുണ. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. April 30 കരുനാഗപ്പള്ളി സബ് കോടതിയിൽ നിന്ന് റിട്ടയറായ എൻ്റെ സഹോദരൻ അനിൽകുമാറിനെ ഒന്ന് വിളിക്കാമോ? നന്നായി പാട്ട് പാടുന്ന ആളാണ്. വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും പാടുന്നത് കേൾക്കാം. അദ്ദേഹത്തിനെ വിളിച്ച് ഇഷ്ടഗാനം ചോദിക്കണം, പറ്റുമെങ്കിൽ രണ്ടു വരി പാടിക്കുകയും വേണം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ നിന്ന് അരുണ മോഹൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അനിൽകുമാർ സാറാണോ? അനിൽകുമാർ സാർ തിരക്കിലാണോ? അനിൽ സാർ തിരക്കിലല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. ആരായാലും പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരാൾ വിളിക്കുന്നതല്ലേ സാറേ? അപ്പൊ പിന്നെ കൂട്ടുകാരനും കൂടി കേക്കട്ടെ. അപ്പം ഉണ്ടാക്കുന്നത് എന്ത് തന്നെ ആയാലും കൂടുതൽ മധുരതരാവും ആണോ? എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശദമായിട്ട്? റിട്ടയർമെന്റ് ജീവിതം അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. ആ ശരി. അപ്പൊ കരുനാഗപ്പള്ളിയിലൊന്നും ഇല്ല ഇപ്പൊ? ഓ അത് ശരി. എന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അരുണ മോഹൻ എന്ന് പറഞ്ഞ ഒരാള് പിണങ്ങും. അതാരാ? അളിയനി ഇവിടെയെങ്കിലും വന്നില്ല. ഇതിപ്പോ പാട്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ലേ,

0: വർക്ക്ഷോപ്പിലൊന്നുമില്ല, പാട്ട് കേൾക്കാൻ പറ്റൂല്ലേ. പക്ഷെ എന്നാലും ഒരു സഹൃദയനായിട്ടുള്ള ഒരാൾ ഒരു പാട്ട് ചോദിച്ചോ പാടുന്നില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമല്ലേ. അളിയൻ ഇവിടെ എങ്ങും ഇല്ല. എവിടെ നിന്ന്? ഞാനൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് സാറ് അളിയൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയൻ എവിടെ നിന്ന് പെങ്ങളോട് ചോദിക്കണം. സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട്? അങ്ങനെയൊന്നുമില്ല. സാർ എന്ത് പാടിയാലും എനിക്കിഷ്ടാവും. സാറ് വീട്ടിലിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് കേൾക്കാന്നാണ് പെങ്ങൾ പറയുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കാതെ പാട്ടാണെന്ന്. സാറിന്റെ പെങ്ങൾ തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാടുന്ന ഒരു പാട്ട്. അനിൽ സാർ അതുവഴി പോയോ? അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പാടാലോ, പരിചയമുള്ള ശബ്ദത്തിനടുത്താണല്ലോ. താങ്കളുടെ പെങ്ങള് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാന പരിപാടിക്ക് ഒരു കത്ത് അയച്ചു. താങ്കൾ ഒരു വലിയ പാട്ടുകാരനാണ്, താങ്കളെ വിളിച്ച് പാടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ അങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ടും സാറ് പാടിയില്ലല്ലോ. ആ ഊഹ് എനിക്ക് വയ്യ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തൊരു പാട്ട് വരട്ടെ.
1: മൗനത്തിൽ ഇടമാറി ഒരു ജാലകം വെള്ളി തുറന്നതാരോ ചെല്ല പൂങ്കാറ്റു പൂനിലാവിൻ പേരിൽ വരും ഗന്ധർവനോ. മൗനത്തിൽ ഇടമാറി ഒരു ജാലകം വെള്ളി തുറന്നതാരോ എല്ല പൂങ്കാറ്റു പൂനിലാവൂ പൂനിലാവിൻ പേരിൽ വരും

0: ഏതോ രാഗഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു, നീ അരുളും സ്നേഹം ഒരു മാന്തളിരായെന്നും. അത് എഴുതിയത് ആരാണെന്ന് അറിയാവോ? വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂവെങ്കിലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. പഴവള രമേശിന്റെ വരികളാണത്. ജോൺസൺ ഇണ നൽകി യേശുദാസ് പാടിയ പാട്ടാണ് മാളൂട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പോൾ പാട്ടുകളൊക്കെ ഗംഭീരമായി തുടരട്ടെ. റിട്ടയർമെന്റ് ലൈഫിൽ ഇതുപോലുള്ള ആഘോഷങ്ങളും പാചകങ്ങളും വാചകങ്ങളും പാട്ടുകളുമായി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഞാൻ ലൈല, പത്തനംതിട്ട തട്ടയിൽ നിന്നാണ്. കഴിഞ്ഞ മാസം 22 മകൾ ആതിരാലക്ഷ്മിയുടെ ജന്മദിനമായിരുന്നു. ജൂൺ 13 മകൻ വികാസ് വസന്തിന്റെ ജന്മദിനമാണ്. ഞങ്ങൾ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും ഡൽഹിയിലാണ്. കണ്ണൻ മോൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. മോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവരിൽ ഒരാളെ വിളിച്ച് രണ്ടുപേരുടെയും ജന്മദിനാശംസകൾ അറിയിക്കണേ. ആതിരാലക്ഷ്മിയുടെയും വികാസിന്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആതിരാലക്ഷ്മിയെ വിളിച്ചു നോക്കാം. ഹലോ, ആതിരാലക്ഷ്മിയാണോ? ആതിരാലക്ഷ്മി തിരക്കാണോ? ആതിരാലക്ഷ്മി തിരക്കല്ലെങ്കിൽ ഞാൻ വൈകി ഒരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: കുറച്ച് വൈകിപ്പോയി, എന്നാലും ഞാൻ ഇട്ടിരിക്കുന്നു. താങ്ക് യു. ആ, അതിന്റെ കൂടെ വേറൊരാൾക്കും ഈ അടുത്ത് ബർത്ത്ഡേ ഉണ്ടല്ലോ. ആർക്കാ?
1: ഹസ്ബൻഡ്.
0: അപ്പൊ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ വിഷയം കൂടി ഞാനിപ്പോ അങ്ങ് പറയാം. അതും കഴിഞ്ഞു. ഈ രണ്ട് ബർത്ത്ഡേയും കഴിഞ്ഞു വരെ ഇത് ആര് കാത്തിരുന്നത് ആശംസ പറയാൻ?
1: അമ്മ.
0: ഏ, അമ്മയോ?
1: ആകാശവാണിയുടെ.
0: അതിന് ഞാനെന്ത് വേണം?
1: അല്ല, എനിക്ക് ട്രൂ കോളറില് വന്നിരുന്നു ആകാശവാണി എന്നുള്ളത്.
0: അതിപ്പം ഞാൻ ആകാശവാണി എന്ന് പേര് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നതിൽ അങ്ങനെയല്ലേ കാണിക്കുള്ളൂ?
1: ഞാനിത് കേട്ടിട്ടുണ്ട്.
0: എന്ത് കേട്ടിട്ടുണ്ട്?
1: ഈ ആകാശവാണിയുടെ പ്രോഗ്രാം കേട്ടിട്ടുണ്ട് വീട്ടിലായിരുന്ന സമയത്ത്. എനിക്ക് ഈ ട്രൂ കോളർ ഈ നെയിം വന്നത് ഒപ്പം ഒരു ഡൗട്ട് വന്നു, അങ്ങനെ ഞാൻ പറഞ്ഞതാണ്.
0: എന്താ അമ്മയുടെ പേര്?
1: ലൈല.
0: എവിടെന്ന്?
1: അടൂര്.
0: അപ്പൊ തട്ടയിലുള്ളതാരാ?
1: അതെ, തട്ട അടൂര്, അത് തന്നെയാണ്.
0: അപ്പൊ അമ്മ നിങ്ങൾക്ക് രണ്ടുപേർക്കും പെരുന്നാൾ ആശംസകൾ നേരണം എന്ന് പറഞ്ഞ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചിരുന്നു. അപ്പോ കണ്ണനെ വിളിക്കണോ ആതിരയെ വിളിക്കണോ എന്നൊക്കെ ആകാശവാണിയോട് തീരുമാനിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരുടെയും നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരാൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. ഏത് പാട്ട് വെക്കണം? കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, ആലോചിച്ച് പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം കാണാൻ പോയ സിനിമ ഏതാ? അതറിയില്ലെന്ന് പറയരുത്. അയ്യടാ, അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. എന്നാലും ആദ്യം കണ്ട സിനിമ കണ്ടാ കണ്ടാ. ഈ പറയണ കേട്ടോ, ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞാണെന്ന്. 5 വർഷം എന്ന് പറയുന്ന ഒരു കാലമാണ്. ഓക്കെ, ഞാൻ സജഷൻ ഒക്കെ തന്ന് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരില്ല. ഉള്ളടക്കം സിനിമയിൽ അന്തിവേയിൽ പൊന്നെതിരും ഏതൻ സ്വപ്നവുമായി മോഹൻലാൽ അമല. അത് മോഹൻലാൽ ശോഭനയാണോ? രണ്ടുപേരും ഉണ്ട് ആ സിനിമയിൽ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. രണ്ടുപേർക്കും ഒന്നുകൂടി പിറന്നാൾ ആശംസകൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് അവസരിപ്പിച്ച ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സർ, താങ്ക് യു.

0: എന്റെ മകൻ യാദവിന്റെ കൂട്ടുകാരന്റെ അമ്മ അനിതയെ വിളിക്കാനാണ് ഈ കത്ത്. അനിതയ്ക്ക് ഒരു റേഷൻ കടയുണ്ട്. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. മക്കൾ ശബരി, ഗൗരി. ആളൊരു പാട്ടുകാരിയാണ്, പക്ഷേ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് എപ്പോഴും പരാതിയാണ്. അനിതയെ വിളിക്കുമെന്നും പാട്ട് പാടാൻ അവസരം നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബീന ഹരിപ്പാട്. നമുക്ക് അനിതയെ വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, അനിതയാണോ? ഇതെവിടെയാണ്? കടയിലാണോ? തിരക്കാണോ?
1: അല്ല, ആരായിരുന്നു?
0: പാട്ട് നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞിട്ട്.
1: എന്താ?
0: അനിത നന്നായി പാടുന്ന ആളാണ് എന്നറിഞ്ഞിട്ട് വിളിച്ചതാണെന്ന്.
1: എന്റെ പാട്ട് എപ്പോ കേട്ടു?
0: അതൊക്കെ കേട്ടു. അഡ്മിഷനുകളൊക്കെ ഇപ്പൊ എന്തുണ്ട്? എന്റെ തിരക്കൊക്കെ തുടങ്ങിയോ?
1: അപ്പൊ
0: അതിനിടയിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഗായികയെ നമ്മളൊന്ന് പുറത്തു കൊണ്ടുവരണ്ടേ?
1: തൽക്കാലം താല്പര്യമില്ല.
0: ഇങ്ങനെ പറഞ്ഞുകൂടാ.
1: അഡ്മിഷന്റെ
0: കാര്യത്തിനൊന്നുമല്ല, ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി. പിന്നെ അതിന്റെ കൂടെ അഡ്മിഷന്റെ കാര്യം കൂടി ചോദിച്ചെന്നേ ഉള്ളൂ, എന്റെ തിരക്ക് വല്ലതും ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്.
1: ഞാൻ അഡ്മിഷൻ ചെയ്യുന്ന ആളാണെന്ന് എങ്ങനെ അറിയാം?
0: എല്ലാം അറിയാം. ശബരിയും ഗൗരിയും എന്ത് ചെയ്യുന്നു?
1: ശബരിയും ഗൗരിയും ഒക്കെ വീട്ടിലുണ്ട്.
0: ചേട്ടൻ ഇന്ന് ഓട്ടോയായിട്ട് പോയോ? അപ്പോ ഇനി നമുക്ക് സമാധാനമായി നമ്മുടെ പാട്ടിലേക്ക് കിടക്കാം.
1: അല്ല, ഇത് ആരാന്ന് പറയാ?
0: ഇത്രയും കാര്യങ്ങള് അറിയുന്ന ആളാവുമ്പോഴത്തേക്ക് ഇനി കൂടുതൽ എന്താ അറിയേണ്ടത്? പാടിയാ പോരെ.
1: ഇത്രയും കാര്യങ്ങൾ അറിയാവുമ്പോ എന്നെ അറിയാവുന്ന ആളാണെന്ന് മനസ്സിലായി. എന്റെ ഈ ഫോണിൽ എന്റെ നമ്പർ സേവ് അല്ല, അതുകൊണ്ടായിരുന്നു.
0: അത് അങ്ങനെ ഒന്നും സേവ് ആക്കാൻ പറ്റുന്ന നമ്പറല്ല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ? ഇല്ലേ,
1: അതൊന്നും പറ്റത്തില്ല.
0: ആരും ചാൻസ് തരുന്നില്ല, ചാൻസ് തരുന്നില്ല എന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ പരാതിയൊക്കെ പറയുകയും ചെയ്യും. ആ ബീനയുടെ അടുത്തൊക്കെ പരാതി പറഞ്ഞില്ലേ? ഹരിപ്പാടുള്ള ബീന. അപ്പൊ അങ്ങനെ ചാൻസ് ചോദിച്ച സ്ഥിതിക്ക് എന്നാ പിന്നെ ആ പാട്ടൊന്ന് കേട്ടേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഞാനാരാ ഞാനാരാ എന്ന് അന്വേഷിച്ചോണ്ട് നിക്കാതെ ആ പാട്ടങ്ങ് പാടുന്നേ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ ആരാന്ന്.

0: ആ ടെൻഷൻ തീരാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം പാട്ടാണ്.
1: അതറിയാം, നല്ല മെഡിസിൻ അത് മാത്രമേ ഉള്ളൂ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആയിട്ട് സിറ്റുവേഷൻ മൈൻഡില് അങ്ങനല്ല.
0: രണ്ടു വരി പാടുന്നു.
1: ബീന നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ബീനയുടെ ആരെങ്കിലും ആണോ?
0: ബീനയുടെ ആരുമല്ല. ഞാൻ ഇവിടെ അനിതയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ അനിത ബീന ബീന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് മോശമല്ലേ ബീന. ചേ അനിത, ഇതൊക്കെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയല്ലോ. ഞാനും ബീന അനിത എല്ലാം കൂടി കുഴഞ്ഞു.
1: മനസ്സിലായി, ബീന എന്തെങ്കിലും നമ്പർ ചെയ്തിട്ടായിരിക്കും വിളിക്കുന്നത്. അനോണിമസ് കോൾ ഒന്നും അല്ല.
0: പിന്നെ അതല്ലേ ഞാനും പറയുന്നത്, ഞാൻ അനോണിമസ് അല്ല, അനോണിമസ് അല്ല, ഞാൻ അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ, രണ്ടു വരി പാടിയാൽ അപ്പൊ പറയുമെന്ന്.
1: യാദവിന്റെ അച്ഛനാണോ ഇത്?
0: ഈ പറഞ്ഞ ആളുടെ അച്ഛനല്ല, അച്ഛനാണ്.
1: യാദവിന്റെ അച്ഛന്റെ സൗണ്ട് പോലെ ഉണ്ട്. ഞാനേ അതെ, ഞാൻ രണ്ടു ദിവസം കഴിയട്ടെ, ഞാൻ പറയാം.
0: ഇല്ല പറ്റില്ല, ഇപ്പോ ഇപ്പോ ഇപ്പൊ നടക്കണം.
1: ഇപ്പൊ ഞാൻ അഡ്മിഷന്റെ ഒരു തിരക്കിൽ അവന്റെ ആ ടെൻഷൻ.
0: ആ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ആ ടെൻഷനൊക്കെ മാറി. ഞാനിപ്പോ ആരാണെന്ന് പറഞ്ഞാൽ ആ ടെൻഷനൊക്കെ പമ്പ കിടക്കും. മാത്രമല്ല ഇപ്പൊ തുള്ളിച്ചാടി എനിക്ക് നാല് പാട്ട് ഉണങ്ങി പാടിത്തരും.
1: അയ്യോ, അങ്ങനെയൊന്നുമുള്ള ആളല്ല ഞാൻ. എന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാൻ വയ്യാട്ടോ. പാട്ടിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാ, പാട്ട് പാടുന്നവരെ ഇഷ്ടം, ഞാൻ പാടുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോ അതിനുള്ളൊരു മൈൻഡ് ഇല്ല.
0: മൊത്തം തിരക്കിലായി, ടെൻഷൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആരാന്ന് അറിയണ്ടേ? അപ്പൊ
1: പറയാൻ താല്പര്യമില്ല, പിന്നെ എനിക്ക് അറിയാനും
0: താല്പര്യമില്ല എന്നില്ലല്ലോ ഞാൻ പറഞ്ഞത്. പാട്ട് പാടി കഴിഞ്ഞാൽ പറയാന്നല്ലേ പറഞ്ഞത്, ഞാൻ പറയൂല എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും. അനിത, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാണ്. ഹരിപ്പാടുള്ള ബീന ഒരു പോസ്റ്റ് കാർഡില് ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം എഴുതി അയച്ചു. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാനെങ്ങനെയാ അനിതയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്?
1: സോറി സോറി സോറി.
0: അല്ല സോറി, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന് പോലെ നാല് പാട്ട് പാടുമെന്ന്.
1: പഴയ ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്. അത് എനിക്ക് ലിറിക്സ് ഒന്നും സത്യത്തിൽ എനിക്കിപ്പോ ഇല്ല.
0: ചാൻസ് കിട്ടുന്നില്ലേ, ചാൻസ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചാൻസ് വന്ന് മുട്ടി വിളിച്ചപ്പോഴത്തേക്ക് പാടാൻ പറ്റാതായി പോയല്ലോ അനിത. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാം.
1: ധ്വനിക്ക് അതാ പാട്ടൊക്കെ ഇഷ്ടം.
0: ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി. യൂസഫ് അലിയുടെ വരികളാണ്, നൌഷാദിന്റെ സംഗീതം യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. പാടം പൂത്ത കാലം പാടിക്കോ, പാടം പൂത്ത കാലം പാടാൻ വന്ന് നീയും എന്നാണ് വരി. പക്ഷെ അനിത പാടാൻ വരുന്നില്ല, ഇനി പാടാൻ വരുന്നില്ല നീയും എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പാടണോ? അനിത പാടാത്ത സ്ഥിതിക്ക് ഞാൻ ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി എന്ന പാട്ട് വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാനും അനിതയുടെ പാട്ട് കേൾക്കാനൊക്കെ പറ്റട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ.

0: പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: അപസ്മാരം എന്ന രോഗാവസ്ഥ ഒന്നിലേറെ തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ജന്നി വരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം ഉണ്ടാകുന്നത് തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിലെ ഒരു കോശം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ഒരുമിച്ച് അമിതമായും അതിസങ്കീർണമായി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ, അമിതമായി വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ജന്നി ഉണ്ടാകുന്നത്. അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതനുസരിച്ച് ഈ ജന്നിയുടെ ലക്ഷണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഭാഗത്തു നിന്നുമാണ് വരുന്നെങ്കിലാണ് നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ജന്നി അഥവാ കോട്ടൊക്കെ കാണുന്നത്. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷണം വ്യത്യസ്തമായിരിക്കും. സ്പർശനത്തിനെ അറിയുന്ന പെരേറ്റൽ ലോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വശം തരിപ്പ് പോലെയായിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം പോലെയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഫിറ്റ്സ് പ്രത്യക്ഷപ്പെടാം. അത് ഒന്നിലേറെ തവണ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
0: മാഡം, ഈ രോഗമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഈ രോഗം പാരമ്പര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ?
1: ഈ അപസ്മാരം എന്നത് നമുക്ക് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായ പ്രായവൃദ്ധർക്ക് വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല രീതിയിൽ തലച്ചോറിനുള്ള ചാനലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് അസുഖങ്ങളുടെ, അതായത് ചില രാസവസ്തുക്കളുടെ തുലനത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരാം. പിന്നെ പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം വരുന്ന രീതിയിൽ ജന്നി ഉണ്ടാകാം. അതുപോലെ ഫാമിലിയൽ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഇങ്ങനെ പലതരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ എപ്പിലെപ്സി വരാവുന്ന മറ്റ് കാരണങ്ങൾ, അതായത് നമ്മുടെ ജനനശേഷം ഒന്ന് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന തകരാറുകൾ, ഓക്സിജൻ നല്ല രീതിയിൽ കുഞ്ഞിന്റെ തലച്ചോറിന് കിട്ടാതെ വരിക, രക്തയോട്ടം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജനന സമയത്ത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അപസ്മാര രോഗത്തിന് കാരണമാകാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ, അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ ആക്സിഡന്റിലൂടെയൊക്കെ ഉണ്ടാകുന്ന തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോറിന് വരുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമോ ഉണ്ടാകുന്നവ, അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധകൾ, തലച്ചോറിലെ മുഴകൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ അപസ്മാര രോഗത്തിന് കാരണമാകാം. പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് ജന്നിക്ക് കാരണമാകാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നതും കൂടുന്നതും എല്ലാം ജന്നി ഉണ്ടാകാം. അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത്, കുറയുന്നത, പ്രത്യേകിച്ചും കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്, ഇവയെല്ലാം ജന്നി ഉണ്ടാകാൻ കാരണമാകാം. പക്ഷേ അടിക്കടി ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസോ സോഡിയമോ പോലുള്ള കാര്യങ്ങളൊന്നും കൂടെ അല്ലാതെ ജന്നി അടിക്കടി വരുന്ന ഒരു രോഗാവസ്ഥയെ ആണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. അതിൽ തന്നെ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, അത് പ്രധാനമായിട്ടൊരു ടീനേജ് പ്രായത്തിലാണ് ആരംഭിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയും കയ്യുന്ന സാധനങ്ങൾ തെറിച്ചു പോകുന്ന ഞെട്ടൽ പോലെ, പ്രത്യേകിച്ച് അതിരാവിലെകളിലും ഉറക്കമുളയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന ഞെട്ടലുകളായിരിക്കാം ഈ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സിയുടെ തുടക്കം. പിന്നീട് അതിനുശേഷം ശരീരം മൊത്തത്തിൽ വെട്ടലും വിറയലും വരുന്നത് പോലെയുള്ള പൂർണ്ണമായിട്ടുള്ള ജനിരോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സെൻസ് എപ്പിലെപ്സി, പിന്നെ പലതരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡും സോഡിയം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജനിതകമായിട്ടുള്ള എപ്പിലെപ്സികളും ഉണ്ട്.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏത് ഭാഗത്തെ കോശങ്ങളാണ് ഈ അബ്നോർമൽ ആയിട്ട് ഫയർ ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒന്ന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് തലച്ചോറിലെ ഈ ടെമ്പറൽ ലോബ്, അതായത് രണ്ട് വശത്തും നമ്മുടെ പ്രധാനമായിട്ടും കേൾക്കുക, മണമറിയുക, ഇവയെല്ലാം അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആദ്യ ലക്ഷണം പലപ്പോഴും ഇത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടും. അതിന് നമ്മൾ ഓറയെന്ന് പറയും. അതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സ്മെൽ, പലപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്ന പോലെയായിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തോ ഉരുണ്ട കയറുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഉയർന്ന നെഞ്ചിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത് പോലെ അപരിചിതത്വം തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും സ്ഥലമെല്ലാം അപരിചിതം, ആൾക്കാരെ പരിചയമില്ലാത്ത പോലെ തോന്നുക. നമ്മൾ അത് ഒരു ലക്ഷണം. മറ്റൊന്ന് വളരെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പരിചയം ഉള്ളതുപോലെ തോന്നുക, തിരിച്ചു അനുഭവപ്പെടാം, അങ്ങനെ ഒരു ഓറ തോന്നാം, അല്ലെങ്കിൽ ദേഹത്തൊരിടത്ത് നിന്ന് തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഈ ഓറയ്ക്ക് ശേഷം പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് പോവുക, കണക്ഷൻ വിട്ട് തുറച്ചങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ.

0: അതിനുശേഷം ഓട്ടോമാറ്റിസംസ്. അപ്പോൾ പലപ്പോഴും കൈകളിൽ ഇങ്ങനെ വിരലുകളെ ചലിപ്പിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊപ്പം ചുണ്ടിലും നാവിനും വായ്ക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ, അത് നാക്ക് വച്ച് ഇങ്ങനെ ചുണ്ട് അനക്കുന്ന നക്കുന്നത് പോലെയും ചവയ്ക്കുന്ന പോലെയും ചെയ്യുക. അതിനുശേഷം നടന്ന എന്താണെന്ന് പൂർണ്ണമായിട്ടും മറന്നു പോകാം. ഇങ്ങനെ ഒരു നാല് സ്റ്റേജിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോകാം. ചിലപ്പോൾ മൊത്തത്തിൽ ബോധക്ഷയം വന്ന് വെട്ടലും വിറയലും നാക്ക് കടിക്കുന്ന പോലെയും മലമൂത്ര വിസർജനവും ഒക്കെ സംഭവിക്കാം. മറ്റൊന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു ഓറ ഉണ്ടാവില്ല, ഇത് വരാൻ പോകുന്നതായിട്ട് അറിയില്ല. അതിനു മുന്നേ തന്നെ ആൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും കൈകാലുകൾ മൊത്തത്തിൽ ഒരുമിച്ച് വെട്ടിത്തുടങ്ങുകയും ചെയ്യാം. ചിലരിൽ ഈ ജന്നി വന്നതിന് ശേഷം ഒരു വശത്തെ കൈക്കോ കാലിനോ തളർച്ച അനുഭവപ്പെടാം. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ വരാം. അപ്പം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന സ്ഥലത്ത്, കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിൽ നിന്നുമാണ് ഈ ജന്നിയുടെ വൈദ്യുതി ആദ്യമായിട്ട് വരുന്നെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. പെട്ടെന്ന് എന്തെങ്കിലും ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്ന പോലെ, കളർഫുൾ ലൈറ്റ്സ് പോകുന്ന പോലെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിറ്റ്സിന്റെ ലക്ഷണം കാണാം. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലും ഇട്ട് അടിക്കുകയും വായിലൂടെ നുരയും പുതയും വരികയും മലമൂത്ര വിസർജനം ചെയ്യുകയും നാക്ക് കടിക്കുക കണ്ണു മുകളിലോട്ട് പോയി, ഇതെല്ലാം എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഒന്നിലേറെ തവണ ഒരേ ദിവസം വരാം. ചിലപ്പോൾ മിക്കപ്പോഴും 2 മിനിറ്റിനുള്ളിൽ തനിയെ ആ ജന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കാം. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.
1: മാഡം, ഒരാൾക്ക് അപസ്മാരം പൊടുന്നനവേ ഉണ്ടായാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഒരാൾക്ക് അപസ്മാരം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് അയാളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അയാളുടെ കൈകാലുകളൊക്കെ പിടിച്ചു വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വായിലേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതെല്ലാം ശ്വാസകോശത്തിലോട്ട് കടന്ന് അണുബാധയ്ക്ക് കാരണമാകാം. അതുപോലെ വായ്ക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കാം. പക്ഷേ ഒരിക്കലും വായിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെ താക്കോല് പോലുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറ്റുമെങ്കിൽ ആ രോഗിയെ ഒന്ന് മാറ്റിക്കിടത്തുക. കഴുത്തിന് ചുറ്റും ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുക. ഈ വെട്ടൽ തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തുക. അപ്പൊ വായിലുണ്ടാകുന്ന കുറെ സ്രവങ്ങളുണ്ടാവും, ഇവയെല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റിനുള്ളിൽ ഈ രോഗിയുടെ ജന്നി ചലനങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എമർജൻസി അലേർട്ടാണ്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികളിൽ അപസ്മാരം ഉണ്ടായാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളതാണ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണമാണ്. അത് പലപ്പോഴും ജനിതക കാരണങ്ങളല്ല. ഈ ഗർഭാവസ്ഥയിൽ പലപ്പോഴും പ്രഷർ, രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ തലച്ചോറിനകത്ത്, ഈ ഗർഭിണിയുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുന്ന അവസ്ഥയും ചുരുങ്ങുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലും തലച്ചോറിനുള്ളിലെ വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാം. നമ്മൾ CVT എന്ന് പറയും. CVT, പ്രസ്, RCVS, എക്ലാംസിയ, ഇങ്ങനെ ഒരു 3-4 കാരണങ്ങൾ അത് യൂഷ്വലി ഗർഭാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. അത് ഗർഭിണിക്കാണ് സംഭവിക്കുക. അത് കുഞ്ഞിനെ ഡയറക്റ്റ് അപസ്മാരത്തിന് കാരണമാവില്ല. പക്ഷെ അമ്മയ്ക്ക് അപസ്മാരം വരുന്ന ആ സമയത്ത് കുഞ്ഞിന് ഒന്ന് അമ്മ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിന് പരിക്ക് പറ്റാൻ കാരണമാകാം. കുഞ്ഞിനൊരു പക്ഷേ നല്ല രീതിയിൽ ഓക്സിജൻ ആ സമയത്ത് കിട്ടാതെ വരികയാണെങ്കിൽ അതെല്ലാം കുഞ്ഞിന് തകരാറുണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഒരു ജന്നി ഉണ്ടാകുന്നത് കുഞ്ഞിന് ഭാവിയിൽ ജന്നി ഉണ്ടാകാനുള്ളൊരു ഡയറക്റ്റ് കാരണം ആകുന്നില്ല.
1: അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളും അത് ഈ രോഗത്തിനൊരു കാരണമാണോ?
0: ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും മാത്രം കാരണം ഒരാൾക്ക് ജന്നി വരില്ല. പക്ഷേ ജന്നി ഉള്ള ഒരാൾക്ക്, അപസ്മാര രോഗമുള്ള ഒരാൾക്ക് ബ്രെയിൻ റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി ഒരു 6 to 8 hours ഓരോ അഡൾട്ട് മുതിർന്ന വ്യക്തിയും ഉറങ്ങേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വിശ്രമം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ജന്നി വരാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് മാത്രം ഒരിക്കലും ജന്നിക്കൊരു കാരണം ആകുന്നില്ല.
1: മാഡം, അപസ്മാരം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമോ? അതുപോലെ തന്നെ അവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനാവുമോ?
0: വളരെ ചെറിയൊരു 10% രോഗികൾക്ക് മാത്രമാണ് ശരിക്കും മരുന്നുകളിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാതെ വരുന്നത്. മിക്കവാറും ഒരുവിധപ്പെട്ട നല്ല 10% രോഗികൾക്കും കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ, അവയുടെ കറക്റ്റ് കോമ്പിനേഷൻ, ഒന്നിലേറെ മരുന്നുകൾ വേണ്ടി വരാം, അതിന് വേണ്ട അളവിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏത് തരം ജന്നിയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ജന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാകും. ചിലർക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം ഈ ജന്നി ഉണ്ടാകുന്ന

0: ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയും ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഹെവി ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
1: മാഡം, അപസ്മാര ബാധിതരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: അപസ്മാരമുള്ള ഒരു രോഗി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരു ഹൃദ്രോഗം പോലെയോ ഒക്കെ ഉള്ള മറ്റൊരു രോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അപസ്മാരം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വേണ്ട മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഏതൊരാളെ പോലെയും അവർക്ക് കഴിയാനാകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ വിവാഹം തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ളതിന് ഒരു വർഷം മുന്നേ തന്നെ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാരണം എല്ലാ മരുന്നുകളും ഗർഭിണി ാകാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗം നല്ല രീതിയിൽ നിയന്ത്രണം വരുത്തുകയും തകരാറുണ്ടാകാത്ത, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത മരുന്നുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വരും. അതല്ലാതെ എന്തുകൊണ്ടും മറ്റേതൊരു രോഗം പോലെയും നോർമലായി ചികിത്സിച്ച് തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 21 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഈ യോഗാ ദിനത്തിൽ യോഗയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യകരവും സന്തോഷകരവും സജീവവുമായ ജീവിതത്തിനായി യോഗയെ ജീവിതശൈലിയായി സ്വീകരിക്കാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിന്റെ വഴികാട്ടി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

വർണ്ണവൈവിധ്യമാർന്ന ആകാശത്തിലെ മാരിവില്ല് പോലെ അനന്തപുരി FM ശ്രോതാക്കൾ കൈയൊരുക്കുന്നു ഗാനവൈവിധ്യങ്ങൾ നിറഞ്ഞ മഴവില്ല്. ഇന്നത്തെ മഴവില്ലിലെ ആദ്യ വർണ്ണമിത ജി വേണുഗോപാൽ പാടിയ ഗാനമാണിത്. ബാലഭാസ്കറിന്റെ സംഗീതത്തിൽ, രചന ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്. ആദ്യമായി എന്ന ആൽബത്തിൽ നിന്നും

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അൽഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അൽഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ്മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അൽഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: മഴവില്ലിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്രഗാനമാണ് കുമാർ സാനുവും അൽക്കായ അഗ്നിക്കും പാടിയത്. ചിത്രം മേം ഖിലാഡി തുവനാരി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
1: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
6: മഴവില്ലിലെ അടുത്ത പാട്ട് മാമ്പോ വിരിയുന്ന രാവുകളിൽ എന്ന മലയാള ആൽബത്തിൽ നിന്നാണ് ONV കുറിപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

മഴവില്ലിൽ ഇനിയൊരു മലയാള ആൽബം ഗാനം കേട്ടാലോ? വസന്തഗീതങ്ങൾ എന്ന ആൽബത്തിലെ ഗാനം. രവീന്ദ്രസംഗീതത്തിൽ യേശുദാസ് പാടിയത്, ഗാനരചന ബിച്ചു തിരുമല.

0: പ്രദ്യോ സാക്ഷ്യം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്രാ ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്റർ.

ഇന്നത്തെ മഴവില്ലിൽ ഒരു വർണ്ണം കൂടി. ബാസീഗർ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നൊരു പാട്ടാണ് അനു മാലിക്കും കുമാർ സാനുവും പാടിയത്.

0: മഴവില് സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിദേശ സർവകലാശാലകളെ ഉൾപ്പെടുത്തി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. കോട്ടയം ആകാശപാതയുടെ നിർമ്മാണത്തിനായി 15 കോടി രൂപ വകയിരുത്തി. കോട്ടയത്ത് IT പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള തുക വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിൽ ചിത്ര, സുജാത, സംഗീത, സജിത് എന്നിവർ ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ഇനി കേൾക്കാം നമ്പർ 20 മദ്രാസ് മേൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: പയ്യൻ മർഡർ പ്രതിയോ സാക്ഷി
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. പ്രദീപ് ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ. ഇനി ചിത്രം രാജമാണിക്യം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമ്മൾ എന്ന ചിത്രത്തിൽ അഫ്സലും ഫ്രാങ്കോയും ആലപിച്ച ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.
1: പ്രണയകേസിനും അപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങൾ രാക്ഷസി രാക്ഷസി രാക്ഷസി. കരിമഷിയിട്ട കറുത്ത കണ്ണ്.

0: ഡിഗ്രി ചെയ്യണം, ഐ എ എസ് ഒന്ന് ട്രൈ ചെയ്യണം
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% ഐ എ എസ് ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ചോക്ലേറ്റ് എന്ന ചിത്രത്തിൽ അഖില ആനന്ദ്, ലിജി ഫ്രാൻസിസ് എന്നിവർ ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. വയലാർ ശരചന്ദ്രയുടെ വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.
5: എനിക്ക് കേൾക്കാം മിടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലെ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ, ആലപിച്ചത് ജോബ് കുര്യൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6-2 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം, അനന്തപുര ചരിത്രത്തിലൂടെ ഒരു പ്രദക്ഷിണം.
0: ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ പലപ്പോഴും ഭാഷയിലെ പ്രയോഗവിശേഷങ്ങൾക്കും ശൈലീരൂപങ്ങൾക്കും ജന്മം നൽകാറുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ തെക്കുവടക്കു വ്യത്യാസമില്ലാതെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷാവിശേഷമാണ് യമണ്ടൻ. വലിപ്പമേറിയത്, പ്രൌഢമായത് എന്നീ അർത്ഥങ്ങളിലാണ് ഈ പദം പ്രയോഗിക്കപ്പെടുന്നത്. രഹസ്യമായി വന്നുപോകുന്നവൻ അഥവാ ചാരൻ എന്ന അർത്ഥത്തിൽ തമിഴിലും യമണ്ടൻ പ്രയോഗം കാണാം. തെന്നിന്ത്യയിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്ന ഈ ശൈലീരൂപത്തിന്റെ വേരുകൾ യൂറോപ്പിലാണെങ്കിലും അതിന് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി നേരിയ ബന്ധം കാണാം. ജർമ്മനിയിലെ എംഡൻ എന്ന സ്ഥലപ്പേരാണ് മലയാളത്തിൽ യമണ്ടനായി അവതരിച്ചത്. 1914 ആരംഭിച്ച 1st World War ബ്രിട്ടനും സഖ്യകക്ഷികൾക്കും ദുരന്താനുഭവങ്ങൾ നൽകിയ ഒരു ജർമ്മൻ പടക്കപ്പലായിരുന്നു എംഡൻ. വേഷം മാറി സഞ്ചരിക്കുന്ന ചാരന്മാരെ പോലെ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ SMS യാമോർത്ത് എന്ന കള്ളപ്പേര് പതിച്ചാണ് എംഡൻ ഉൾക്കടലുകളിൽ സർവനാശം വിതച്ചിരുന്നത്. കരയിൽ വന്ന് ഇന്ധനം നിറയ്ക്കുവാനും ഭക്ഷണം ശേഖരിക്കുവാനും തടസ്സങ്ങളുണ്ടായിരുന്നതിനാൽ ചരക്കുകപ്പലുകളെയും യാത്രാനൌകകളെയും കൊള്ളയടിക്കുക എന്നത് എംഡന്റെ പതിവായിരുന്നു. വിനാശകാരിയായ എംഡന്റെ കപ്പിത്താൻ ജർമ്മൻകാരനായ കാൽവാൻ മുള്ളറും വൈസ് ക്യാപ്റ്റൻ മലയാളിയായ ചെമ്പകരാമൻ പിള്ളയുമായിരുന്നു. 1891 തിരുവനന്തപുരത്ത് ജനിച്ച ചെമ്പകരാമൻ പിള്ള യൗവനകാലത്ത് തന്നെ ജർമ്മനിയിലെത്തി ഹിറ്റ്ലറുമായി സൌഹൃദം സ്ഥാപിക്കുകയും ആ കൂട്ടുകെട്ടിലൂടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനെ തുരത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. 1st World War തുടക്കത്തിൽ എംഡൻ നിലയുറപ്പിച്ചത് ചൈനയുടെ തീരത്തായിരുന്നു. പ്രതിയോഗികളുടെ 5 കപ്പലുകളാണ് അവിടെ എംഡൻ മുക്കിയത്. തുടർന്ന് എംഡൻ അറബിക്കടലിലെത്തി കോഴിക്കോടിനും ലക്ഷദ്വീപിനും മധ്യേ നിലയുറപ്പിച്ചു. എംഡന്റെ സാന്നിധ്യം കേട്ടറിഞ്ഞ കച്ചവടക്കാർ കൊച്ചിയിലും കോഴിക്കോട്ടും കപ്പലടിപ്പിക്കാൻ ഭയന്നു. ഇതിനിടയിൽ മിനിക്കോയ് ദ്വീപുകളുടെ ഓരത്ത് വച്ച് ടൈമറിക്, കിംഗ്ലാൻഡ്, റിബേറ, ഫോയൽ എന്നീ 4 കപ്പലുകളെ മുക്കുകയും ഗ്രഫീവെൽ, ബാസൽ എന്നീ 2 കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്തതായി വാർത്തകൾ വന്നു. എംഡൻ മിനിക്കോയ് തീരത്ത് നിന്നും തെക്കോട്ട് നീങ്ങി കൊച്ചിയുടെ പുറംകടലിൽ നങ്കൂരമിട്ടു. ഈ സമയത്ത് വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവർ എംഡനെ കണ്ട് ഭയന്നു നിൽക്കവേ, "നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇംഗ്ലീഷുകാരെ തോൽപ്പിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്" എന്ന് ഒരാൾ മലയാളത്തിൽ വിളിച്ചു പറയുകയും തുടർന്ന് അയാൾ ഒരു ചെറുവള്ളത്തിൽ കയറി കൊച്ചി തീരത്തെത്തുകയും ബ്രിട്ടീഷുകാരോട് എതിർപ്പുള്ള കൊച്ചി രാജകുടുംബാംഗങ്ങളുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. അതെ, അത് മലയാളിയായ ചെമ്പകരാമൻ പിള്ളയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങിയ എംഡൻ 14 കപ്പലുകൾ മുക്കിയതായി രേഖകൾ കാണിക്കുന്നു. സർവനാശം വിതച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച ഈ അന്തർവാഹിനി കപ്പൽ മദിരാശി തുറമുഖത്തിന് സമീപം നിലയുറപ്പിച്ചു. ആ സമയത്ത് മദിരാശി തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നിരുന്ന ബർമാഷെല്ലിന്റെ പെട്രോളിയം നിറച്ച ചരക്കുകപ്പലിലേക്ക് തുരുതുരെ പീരങ്കിയുണ്ടകൾ പാഞ്ഞുവന്നു. ആ ചരക്ക് കപ്പലിന് തീപിടിച്ചു. തീ തുറമുഖ പട്ടണത്തിലേക്കും പടർന്നുകയറി. ദക്ഷിണേന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തീപിടുത്തം 1914 സെപ്റ്റംബർ 22 നടന്ന ആ അഗ്നിബാധയാണെന്ന് കരുതപ്പെടുന്നു.

0: വിനാശകാരിയായ എംഡനെ തളയ്ക്കാൻ ബ്രിട്ടന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഫ്രാൻസുമൊക്കെ രംഗത്തിറങ്ങി. എങ്കിലും അതിനുള്ള ഭാഗ്യം ലഭിച്ചത് ഓസ്ട്രേലിയൻ യുദ്ധക്കപ്പലായ SMS സിഡ്നിക്കായിരുന്നു. സമുദ്ര പര്യവേഷണത്തിനിടയിൽ സിഡ്നി എംഡനെ തിരിച്ചറിയുകയും പീരങ്കിയുണ്ടകൾ വായിക്കുകയും ചെയ്തു. എംഡൻ മുങ്ങും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ കാൽവോൺ മുള്ളർ അതിനെ കരയിലേക്ക് ഇടിച്ചുകയറ്റി. തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ 131 പേർ മരിച്ചു, 63 പേർക്ക് പരിക്കേറ്റു. ക്യാപ്റ്റൻ മുള്ളർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ ഒരു അന്തർവാഹിനിയിൽ കയറി ചെമ്പകരാമൻപിള്ള ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. യുദ്ധകാലത്ത് എംഡനെ മലയാളികളും തമിഴരും ഭയന്നിരുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ധീരകൃത്യങ്ങളെ വീരാരാധനയോടെ വീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സന്നിഗ്ധമായ മാനസികാവസ്ഥയിൽ നിന്നും മലയാളി കണ്ടെടുത്ത ഭാഷാവിശേഷമാണ് യമണ്ടൻ.
1: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം രേഖ അജിത്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
3: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
4: ഗ്രീക്ക് പുരാണ കഥകൾ. അങ്ങനെ 10 വർഷം നീണ്ടുനിന്ന ട്രോജൻ യുദ്ധം കഴിഞ്ഞു. യുദ്ധം ജയിച്ച് സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെയും വീണ്ടെടുത്ത് ഗ്രീക്ക് സൈന്യം തിരിച്ചുപോവുകയാണ്. ഒഡീസിയോസും കൂട്ടുകാരും മറ്റൊരു കപ്പലിൽ കയറി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു. ഇനി ഒഡീസിയോസിന്റെ സാഹസിക യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രയിൽ ഒഡീസിയോസ് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടത്, എന്തൊക്കെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഒഡീസിയോസിനെ കാത്തിരിക്കുന്നത് നമുക്ക് കേൾക്കണ്ടേ? ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
5: പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10 വർഷത്തെ യുദ്ധം കഴിഞ്ഞ് ട്രോയി ദ്വീപിന് നമസ്കാരവും ചൊല്ലി യവനവീരന്മാർ ഗ്രീസിനെ ലക്ഷ്യമാക്കി പായുകയാണ്. പല സംഘങ്ങളായാണ് ഗ്രീക്കുകാർ കപ്പൽ പടന്ന് അയച്ചത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം രാജ്യം കാണുവാനുള്ള ഭയങ്കരമായ ആഗ്രഹം അവരുടെ ആ ക്ഷീണവും തളർച്ചയൊക്കെ ഇല്ലാതാക്കി. തിരമാലകളെ മുറിച്ചുകൊണ്ട് കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു. സ്വന്തം നഗരമായ പൈലോസിൽ നെസ്തോറും കൂട്ടുകാരും എത്തി. എന്നാൽ അഗമനോണിന്റെ മടക്കയാത്ര ഒരു ദുരന്തമായിരുന്നു. ഹെലന്റെ സഹോദരിയായ ക്ലിറ്റെമെസ്ത്ര ആണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ. അവൾ എജിസ്തൂസ് എന്ന യുവാവുമായി പ്രണയത്തിലായി. അഗമനോൺ ട്രോയ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയില്ലെന്നായിരുന്നു എജിസ്തിയൂസും ക്ലിറ്റെമെസ്ത്രോയും കരുതിയത്. എങ്കിലും ഒരു നാൾ അഗമനോൺ വരുമോ എന്നൊരു ശങ്ക എജിസ്തിയൂസിനുണ്ടായിരുന്നു കേട്ടോ. അഗമനോൺ വരുന്നതിന് 1 വർഷം മുമ്പ് മുതലേ സമുദ്രതീരത്ത് എജിസ്തൂസ് കാവൽപടയാളികളെ നിർത്തിയിരുന്നു. അഗമനോണിന്റെ കപ്പൽ സമുദ്രതീരത്തെത്തിയപ്പോൾ ആ കാവൽക്കാർ മൈസിനിലേക്ക് പാഞ്ഞു ചെന്ന് എജിസ്തിയൂസിനെ വിവരം അറിയിച്ചു. എജിസ്തൂസ് ആഡംബരമായ ഒരു സ്വീകരണം അഗമനോണിനും കൂടെ വന്ന നാവികർക്കും നൽകി. ഒരു വലിയ വിരുന്ന് തന്നെ ഒരുക്കി. അഗമനോൺ സന്തോഷപൂർവ്വം വിരുന്നിൽ പങ്കെടുത്തു. ധാരാളം വീഞ്ഞും ഭക്ഷണസാധനങ്ങളും അദ്ദേഹം കഴിച്ചു. വിരുന്നുവേളയിൽ മനസ്സിൽ കള്ളത്തരം വെച്ച് പുലർത്തുന്ന എജിസ്തിയൂസ് ഒരുക്കിയ കെണി അഗമനോണിന് മനസ്സിലായിരുന്നില്ല. അദ്ദേഹം നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഒളിപ്പോരാളികൾക്ക് അടയാളം കൊടുത്തു. അവർ അഗമനോണിന്റെ മേൽ ചാടി വീണ് അദ്ദേഹത്തെ നിഷ്കരുണം വധിച്ചു. എന്നാൽ ഒഡീസിയോസ് ഈ ദാരുണ സംഭവം അറിഞ്ഞില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കപ്പലുകൾ നീലസാഗരത്തിന്റെ വിരിമാറിലൂടെ ചാഞ്ചാടി നീങ്ങി. പ്രിയതമയായ പെനിലോപ്പിയെയും വത്സലപുത്രൻ ടെലമാക്കസിനെയും കുറിച്ചുള്ള ഓർമ്മകൾ ഒഡീസിയോസിന്റെ മനസ്സിൽ ഓളങ്ങൾ തീർക്കുകയായിരുന്നു. ത്രെയ്സ് ദ്വീപിന്റെ തീരത്ത് ഒഡീസിയോസിന്റെ കപ്പലുകളെത്തി. ട്രോയിൽ നിന്ന് വിജയോന്മത്തരായി വന്ന ആ നാവികർ ദ്വീപിൽ കയറി കൊള്ളയും കൊള്ളിവയ്പ്പും നടത്തി. നഗരം മുഴുവൻ ചാമ്പലാക്കി. വസ്തുവകകൾ കവർന്നെടുത്തു. ഒഡീസിയോസ് അവരെ ആവതും തടഞ്ഞെങ്കിലും അവർ അക്രമം തുടർന്നു. മധുരവീഞ്ഞവർ

മൂക്കറ്റം കുടിച്ച് കിടന്നുറങ്ങി. ആക്രമണം തുടങ്ങിയപ്പോൾ ഭയപ്പെട്ടോടിയ സൈക്കോണിയന്മാർ അയൽക്കാരായ തങ്ങളുടെ വർഗക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന് പോരിനായെത്തി. സൈക്കോണിയന്മാർ വീരശൂരന്മാരും പരാക്രമികളുമാണ്. അവർ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഒഡീസിയസിന്റെ കൂടെയുണ്ടായിരുന്ന പലരെയും അവർ കൊന്നു. ചിലരെ തടവിലാക്കി. തങ്ങളോട് ചെയ്ത അപരാധത്തിന് ശക്തമായ തിരിച്ചടിയാണ് അവർ യവനർക്ക് കൊടുത്തത്. എങ്ങനെയും രക്ഷപ്പെട്ടേ ഒക്കൂ. ഒഡീസിയസ് ഉണർന്നു പ്രവർത്തിച്ചു. അദ്ദേഹം കഴിയുന്നിടത്തോളം ആളുകളെ രക്ഷിച്ച് കപ്പലിലാക്കി. അതിവേഗം കപ്പലുകൾ നയിച്ചു. അപ്പോൾ കൊടുങ്കാറ്റും പേമാരിയും ഒരുമിച്ചുണ്ടായി. കപ്പലുകൾ തിരമാലയിൽ ആടി ഉലഞ്ഞു. ഗ്രീക്ക് നാവികർ കപ്പലുകളിലെ പായകൾ മടക്കിക്കെട്ടി. എപ്പോഴാണ് കപ്പലുകൾ തകരുന്നതെന്നറിയാതെ ഗ്രീക്ക് നാവികർ ഭയന്ന് വിറപൂണ്ടു. മരണത്തെ മുഖാമുഖം കാണുകയാണവർ. സർവശക്തിയുമെടുത്ത് അവർ കപ്പലുകൾ തുഴഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കാർമേഘ പടലങ്ങളാൽ നിറഞ്ഞിരുന്ന ആകാശം ഇപ്പോൾ തെളിഞ്ഞ ആകാശമായി. കപ്പലുകളിലെ പായകൾ നാവികർ വിരിച്ചുകെട്ടി. ഭീതിയും പരിഭ്രമവും പേടിയും ഒക്കെ അവരുടെ മനസ്സിൽ നിന്നൊഴിഞ്ഞു. സംശയമൊന്നുമില്ലാതെ ഒഡീസിയോസും സംഘവും കടലിലൂടെ പതുക്കെ പതുക്കെ നീങ്ങി. കടൽ ശാന്തമായിരുന്നു. മാലിയ മുനമ്പിലേക്ക് ഒഡീസിയസിന്റെ കപ്പൽ സംഘം കടന്നു. ഉടനെ അന്തരീക്ഷം മാറി. കൊടുങ്കാറ്റ് വീശിയടിച്ചു. തിരമാലകൾ പെരുമ്പാമ്പുകളെപ്പോലെ വാപ്പിളർത്തി അടുത്തു. മലപോലെ ഉയരുന്ന തിരകളിൽപ്പെട്ട് കപ്പലുകൾ തകരുന്ന മട്ടായി. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാവികർ കപ്പലിൽ കഴിഞ്ഞുകൂടി. കപ്പൽ മുന്നോട്ടോ പിന്നോട്ടോ പോകുന്നതെന്നറിയാതെ നാവികർ കുഴങ്ങിപ്പോയി. കൊടുങ്കാറ്റ് അലറി വീശിക്കൊണ്ടിരുന്നു. 9 ദിവസം ആ മട്ടിൽ കഴിഞ്ഞുപോയി. കപ്പലുകൾ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നു. അങ്ങനെ 10-ാമത്തെ ദിവസം വന്നു. പ്രഭാതം. പ്രശാന്തമായ കടൽ. കപ്പലുകൾ എത്തിയത് അതിമനോഹരമായ ഒരു ദ്വീപിന്റെ സമീപമാണെന്നറിഞ്ഞപ്പോൾ ഒഡീസിയോസ് സന്തോഷിച്ചു. തീരത്തേക്ക് സർവശക്തിയും ഉപയോഗിച്ച് അവർ തുഴഞ്ഞു. പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു തുരുത്തിൽ നാവികർ ഇറങ്ങി. ആ ദ്വീപ് നിറയെ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനുമായി ഒഡീസിയോസും സംഘവും ഒരു മൈതാനത്തെത്തി. പുതിയ ദ്വീപിന്റെ സവിശേഷതകൾ അറിയുവാൻ ഒഡീസിയോസ് ചിലരെ ഉൾനാടുകളിലേക്ക് അയച്ചു. താമരപ്പഴങ്ങളുടെ നാടായിരുന്നു അത്. ആ മരങ്ങളിൽ പഴങ്ങൾ പാകമായി ചുവന്ന് തൊടുത്ത് നിൽക്കുകയായിരുന്നു. ആ നാട്ടുകാർ സ്വാദേറിയ പഴങ്ങൾ ഭക്ഷിക്കുന്നത് അവർ കണ്ടു. ആ ജനങ്ങളുടെ പ്രത്യേകത അവർ നിരീക്ഷിച്ചു. താമരപ്പഴങ്ങൾ ഭക്ഷിക്കുന്നവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഒരു സ്വർഗീയമായ അനുഭൂതിയിൽ അവർ മയങ്ങി അങ്ങനെ കഴിയുന്നു. ഒരു ഗാനവീജി അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. താമരപ്പഴങ്ങളുടെ ലഹരിയിൽ മയങ്ങിയവരാണ് ആ ദ്വീപ് നിവാസികളെല്ലാവരും. അല്ലലോ അലച്ചിലോ ഇല്ലാത്ത ജീവിതം. വളരെ സുഖമായി അവർ കഴിയുന്നു. ഒഡീസിയോസ് നിരീക്ഷണത്തിനായി അയച്ചവർ താമരപ്പഴങ്ങൾ ഭക്ഷിച്ചു. എന്നിട്ടോ അവർ ദ്വീപ് നിവാസികളോടൊപ്പം ആടിയും പാടിയും കഴിഞ്ഞു. ആ നാവികർ പഴയ കഥകളും ബന്ധങ്ങളും ഒക്കെ പാടെ മറന്നു. കൂട്ടുകാർ തങ്ങളെ കാത്തിരിക്കുന്നു എന്നതും അവർ മറന്നു. ഒരുപാട് കാലമായി തങ്ങളനുഭവിച്ച ക്ലേശങ്ങൾക്കെല്ലാം ഒരവസാനം അവർ കണ്ടെത്തി. ദ്വീപിനെക്കുറിച്ചറിയാൻ അയച്ചവരെ ഒരുപാട് നേരം കാത്തിരുന്ന ശേഷവും കാണാനില്ലെന്ന് വന്നപ്പോൾ ഒഡീസിയോസും സംഘവും കൂട്ടുകാരെ തേടി ഉൾപ്രദേശങ്ങളിലെത്തി. അവിടെ കണ്ട കാഴ്ച അവരെ വിസ്മയിപ്പിച്ചു. നേരത്തെ പോയവർ താമരപ്പഴങ്ങൾ ഭക്ഷിച്ച് കിറുങ്ങി നിൽക്കുകയാണ്. ദ്വീപുകാരോടൊത്ത് ആടിയും പാടിയും കഴിയുന്ന അവർ ലഹരിയിൽ സർവ്വതും വിസ്മരിച്ചിരിക്കുന്നു. സ്വദേശത്ത് എത്തേണ്ട കഥയൊക്കെ അവർ മറന്നിരിക്കുകയാണ്. എല്ലാവരും ഏതാണ്ടൊരു സ്വപ്നലോകത്തിലാണെന്ന് ഒഡീസിയോസിന് മനസ്സിലായി. ഒഡീസിയോസിനൊപ്പം 2-ാമത് വന്നവരും താമരപ്പഴങ്ങൾ ഭക്ഷിക്കുവാൻ തുനിഞ്ഞു. ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എന്ത് എന്നാണ് അവരുടെ ചിന്ത. ലഹരി പിടിപ്പിക്കുന്ന പഴങ്ങൾ ഭക്ഷിക്കരുതെന്ന് ഒഡീസിയോസ് അവർക്ക് മുന്നറിയിപ്പ് നൽകി. താമരപ്പഴങ്ങൾ ഭക്ഷിച്ച് മയങ്ങിപ്പോയ കൂട്ടുകാരെ വീണ്ടെടുക്കുക ബുദ്ധിമുട്ടായിരുന്നു. സ്വന്തം ദേശത്ത് ചെന്ന് ബന്ധുക്കളുമായി ഒത്തുചേരുന്നതിനെക്കുറിച്ചും കൂട്ടുകാർ അവരെ കാത്തിരിക്കുന്നുവെന്നും മറ്റും അവരോട് ഒഡീസിയോസ് പറഞ്ഞു. പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിച്ചതേയില്ല. അവരെല്ലാം പുതിയൊരു ലോകത്തായിരുന്നു. ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലോകത്ത്. സംഗീതത്തിൽ ലയിച്ച് പരിസരം മറന്ന് അവർ നൃത്തമാടിക്കൊണ്ടിരുന്നു. അവർ മനസ്സുകൊണ്ട് ആ ദ്വീപ് വിട്ടുപോവുകയില്ലെന്ന് ഒഡീസിയസിന് വ്യക്തമായി. ബലപ്രയോഗം മാത്രമേ നടക്കൂ. ഒഡീസിയസും കൂട്ടുകാരും ലഹരിപ്പഴങ്ങൾക്ക് അടിപ്പെട്ടുപോയ കൂട്ടുകാരെ കടന്ന് പിടിച്ച് അവരുടെ കൈകാലുകൾ ബന്ധിച്ച് ഓരോരുത്തരെയും ചുമന്ന് കപ്പലുകളിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോഴും അവർ സ്വപ്നങ്ങളിൽ ലയിച്ചിരിക്കുകയായിരുന്നു.

0: ആ മാസ്മര ദ്വീപിനോട് യാത്ര പറഞ്ഞ് ഒഡീസിയസും കൂട്ടുകാരും വീണ്ടും കപ്പലുകൾ തുഴയാൻ തുടങ്ങി. ഒഡീസിയസും കൂട്ടരും പ്രഭാതത്തിൽ വീണ്ടും ഒരു ദ്വീപിലെത്തി. സൈക്ലോപ്പിയന്മാരുടെ രാജ്യമായിരുന്നു അത്. രാക്ഷസന്മാരുടെ സ്വഭാവവും നീതിയോ നിയമമോ അനുസരിക്കാത്ത വട്ടക്കണ്ണന്മാരുമാണ് സൈക്ലോപ്പിയന്മാർ. അവിടെ പച്ചവിരിച്ച പുൽത്തകിടികളിൽ കോലാട്ടിൻ പറ്റങ്ങൾ മേഞ്ഞു നടക്കുന്നു. അവയിൽ കുറേണത്തിന് ഒഡീസിയസും കൂട്ടുകാരും അമ്പെയ്ത് വീഴ്ത്തി ആഹാരം തയ്യാറാക്കി. അനുചരന്മാരിൽ ഒരു സംഘത്തെ കപ്പലുകളുടെ കാവലേൽപ്പിച്ചിട്ട് ഒഡീസിയസും കുറേ വീരന്മാരും ഉൾനാടുകളിലേക്ക് കടന്നു. കുറേ ദൂരം ആ ദ്വീപിലൂടെ അവർ നടന്നു. ചുറ്റും ഫലഭൂയിഷ്ടമായ ഭൂമി. മുന്തിരിപ്പഴങ്ങളും ആപ്പിൾ പഴങ്ങളും അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആഹാരത്തിനുള്ള വക കണ്ടെത്തിയതിൽ അവർ സന്തോഷിച്ചു. വീണ്ടും അവർ ഉൾനാടുകളിലൂടെ യാത്ര തുടർന്നു. അവിടെ കണ്ട ഒരു വലിയ ഗുഹയിൽ അവർ കയറി. അവിടെ നിരവധി പാത്രങ്ങളിൽ പലഹാരങ്ങൾ നിറച്ചു വച്ചിരുന്നു. കൂടാതെ കുറേ ചെമ്പുപാത്രങ്ങളുമുണ്ട്. അവർ ആ പലഹാരം എടുത്ത് കഴിച്ച ശേഷം ഗുഹയിലേക്ക് നോക്കി. അവിടെ ഒരു പറ്റം ആടുകളെ കെട്ടിയിരിക്കുന്നു. അവയെ എത്രയും വേഗം പിടിച്ചുകൊണ്ട് വന്ന വഴിക്ക് തന്നെ തിരികെ പോകാമെന്ന് അനുയായികൾ ഒഡീസിയസിനോട് പറഞ്ഞു. എന്നാൽ അത് അദ്ദേഹത്തിന് സമ്മതമായില്ല. ഭക്ഷണം കഴിഞ്ഞ ശേഷം തീ കൂട്ടി ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി അവർ പ്രാർത്ഥനകൾ ആരംഭിച്ചു. സന്ധ്യ മയങ്ങി തുടങ്ങി. ആരുടെയോ ഉറച്ച കാൽപെരുമാറ്റം അവർ കേട്ടു. നിശബ്ദരായി അവർ ഗുഹയ്ക്കുള്ളിൽ ഒരു കോണിലായി പതുങ്ങി നിന്നു. അപ്പോൾ ഭീമാകാരനായ ഒരു രാക്ഷസൻ അവിടേക്ക് കടന്നുവന്നു. ഒരു പറ്റം ആടുകൾ അയാളോടൊപ്പമുണ്ടായിരുന്നു. കാഴ്ചയിൽ ഭീകരനായ രാക്ഷസൻ ഒറ്റക്കണ്ണനാണെന്ന് അവർക്ക് മനസ്സിലായി. രാക്ഷസന്റെ ചുമലിൽ ഒരു കൊമ്പനാനയ്ക്ക് എടുക്കാവുന്നതിലധികം വിറകുണ്ടായിരുന്നു. അയാൾ വിറകുകെട്ട് നിലത്തിട്ടു. ഇടിവെട്ടുന്ന തരത്തിൽ ഭയങ്കരമായ ശബ്ദം ഗുഹയ്ക്കുള്ളിൽ മാറ്റൊലിക്കൊണ്ട്. അവരെല്ലാം ഞെട്ടിപ്പോയി. ശ്വാസം വിടാതെ വിറച്ച് അവർ പതുങ്ങി നിൽക്കുകയാണ്. ഒരു വലിയ പാറക്കല്ലെടുത്ത് രാക്ഷസൻ ഗുഹാമുഖം അങ്ങ് അടച്ചു. എന്നിട്ട് രാക്ഷസൻ ആടുകളെ കറന്ന് പാലെടുത്തു. അത്താഴത്തിനായി മൺകലങ്ങളിൽ ഒഴിച്ചുവെച്ചു. വിറകിൽ കുറേ എടുത്ത് തീ കൂട്ടി. ആ അഗ്നിയുടെ വെളിച്ചം ഗുഹയിൽ എങ്ങും പടർന്നു. അപ്പോഴാണ് ഗുഹയുടെ അരികിലായി പേടിച്ചരണ്ടു നിന്ന ഒഡീസിയസിനെയും കൂട്ടരെയും രാക്ഷസൻ കണ്ടത്. അയാൾ ചോദിച്ചു, നിങ്ങൾ ആര്? ഘോര സമുദ്രം കടന്ന് എന്തിനിവിടെ വന്നു? കൊല്ലാനും കൊല്ലപ്പെടുവാനും മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുവാനുമായി വരുന്ന കൊള്ളക്കാരല്ലേ നിങ്ങൾ? അതോ കപ്പൽ വ്യാപാരികളോ? രാക്ഷസന്റെ ഭീകര രൂപം കണ്ട് വിറങ്ങലിച്ചു നിന്ന അവർക്ക് ഈ ചോദ്യങ്ങൾ കൂടുതൽ ഭയം വരുത്തി. ഒരുവിധത്തിൽ ധൈര്യം അവലംബിച്ചുകൊണ്ട് ഒഡീസിയസ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ട്രോയിൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ഏക്കിയന്മാരാണ്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് കപ്പൽ തകർന്നതുമൂലം ഞങ്ങൾ കട്ടിച്ചിവിടെ എത്തി. അങ്ങയുടെ സമീപം അഭയാർത്ഥികളായി ഞങ്ങൾ വന്നിരിക്കുന്നു. അപരിചിതരായ അതിഥികളോട് അങ്ങ് ദയാപുരസരം പെരുമാറുമെന്ന് വിശ്വസിക്കുകയും അതിനായി ദൈവങ്ങളുടെ പേരിൽ അങ്ങയോട് യാചിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ക്രൂരവും ധിക്കാരപൂർണവുമായ വാക്കുകൾ കൊണ്ടാണ് ഒറ്റക്കണ്ണൻ രാക്ഷസൻ അവർക്ക് മറുപടി കൊടുത്തത്.
1: ഹേ മനുഷ്യ, നീ ഒരു പമ്പരവിഡ്ഢിയാണ്. ഏതോ വിദൂരമായ സ്ഥലത്ത് നിന്നാണ് നിന്റെ വരവെന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ദൈവങ്ങളുടെ പേര് പറഞ്ഞ് എന്നോട് ദയയാചിക്കുന്നത്. സർവശക്തനായ സ്യൂസ് കടലിൽ ചാടി ചാകട്ടെ, മറ്റു ദേവകളും പോയി തുലയട്ടെ. സൈക്ലോപ്പുകളായ ഞങ്ങൾ ഒരു ദൈവത്തെയും ഭയപ്പെടുന്നില്ല. നിന്നെയും നിന്റെ കൂട്ടുകാരെയും കുരുതി കഴിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ അത് ഞാൻ നടത്തും.
0: പിന്നെ രാക്ഷസൻ ശാന്തഭാവം അഭിനയിച്ചു. ഒന്ന് ചോദിക്കട്ടെ, എവിടെയാണ് നിങ്ങളുടെ കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നത്? അടുത്തോ അകലെയോ? വേഗം പറഞ്ഞോളൂ. ഒറ്റക്കണ്ണൻ രാക്ഷസൻ തങ്ങൾക്കെതിരായി കെണിയൊരുക്കുകയാണെന്ന് ഒഡീസിയസ് മനസ്സിലാക്കി. അദ്ദേഹം രാക്ഷസനോട് പറഞ്ഞു, എന്റെ കപ്പൽ പൊസിഡോൺ ദേവൻ തകർത്തു കളഞ്ഞു. ഞങ്ങൾ കുറച്ചുപേർ ഒരു പാറക്കെട്ടിൽ അള്ളിപ്പിടിച്ച് രക്ഷപ്പെട്ടുവെന്ന് മാത്രം. ഇത് കേട്ടിട്ട് ഒരക്ഷരം പറയാതെ രാക്ഷസൻ ഒഡീസിയസിന്റെ അനുചരന്മാരിൽ രണ്ടുപേരെ പിടികൂടി നിലത്തടിച്ചു കൊന്നു. അവരുടെ തലയോട് പൊട്ടി തലച്ചോറ് നാലുപാടും ചിതറി. പിന്നീട് ആ ശവശരീരങ്ങളെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി അത്താഴത്തിന് പാകപ്പെടുത്തി. അവരുടെ കരളും കുടലും കൈകാലുകളും എല്ലാം അയാൾ ആർത്തിയോടെ ഭക്ഷിച്ചു. ഇത് കണ്ട് ഭയചകിതരായ ഒഡീസിയസും കൂട്ടരും സ്യൂസ് ദേവനോട് പ്രാർത്ഥിച്ചു. ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മനുഷ്യമാംസം കൊണ്ട് വയർനിറച്ച ശേഷം ആട്ടിൻപാൽ കൊണ്ട് ഒറ്റക്കണ്ണൻ രാക്ഷസൻ കൈകൾ കഴുകി. ഒഡീസിയസിന് കോപം

സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വയോജനങ്ങൾക്കാവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. ബജറ്റിലൂടെ സംസ്ഥാനത്തെ മെട്രോ ശൃംഖലയുടെ വികസനത്തിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും പിന്തുണയും വ്യക്തമാക്കിയതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ലോക്നാഥ് ബെഹ്റ നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്കാണ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെക്കുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ബിജുകുമാർ DSമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീത സുധ. TP നിഷാന്ത് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകൾ. തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത. ആലാപനം മുട്ടറ BN രവീന്ദ്രൻ. ഉദയഗീതം പന്തളം ബാലൻ, VJ ജോസഫ്, VK സരസ്വതി എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 54 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:00 ഗാന കൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. സ്വാതി തിരുനാൾ പദങ്ങൾ 2 ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. പന്ത്രണ്ട് 2 കേൾക്കാം നവമാധുരി. 12:40 പ്രകാശധാരയിൽ നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര

ചിത്രഗാനങ്ങൾ 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3 തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4 എവർഗ്രീൻ ഡുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. ചിന്മയ സഹോദരിമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷാ സുരഭി. 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C, കുറഞ്ഞ താപനില 25.8°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഇളയരാജ ഈണം പകർന്ന് MG ശ്രീകുമാർ, ജോത്സ്ന എന്നിവർ ആലപിച്ച ഗാനം ചിത്രം മനസ്സിനക്കരെ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ശ്വേത പാടിയത്. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജി ശ്രീകുമാർ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ, പാടിയത് മിൻമിനി.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: എന്തായാലേ മാറ്റി ഹോം നീഡ്സിൽ പോണം.
6: എന്താ കാര്യം പറ?
5: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം കേൾക്കാം. ശ്രേയ ജയദീപം സംഘവും പാടിയ ഗാനം ചിത്രം അബ്രഹാമിന്റെ സന്തതികൾ.

0: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
1: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
0: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു.

0: കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
3: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി

0: രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജീവനക്കാരുടെ ഡി എ, പെൻഷൻകാരുടെ ഡി ആർ എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള എൻ പി എസ് പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME കൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് 80 കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതുഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
1: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
1: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൗമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRAS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സി കെ ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6:00 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 പോയിന്റ് താഴ്ന്ന് 76803, നിഫ്റ്റി 155 പോയിന്റ് നഷ്ടത്തിൽ 24013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ ദിവസവും പുതിയ തുടക്കമാവണം. ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതേക്കുറിച്ച് ബിജുകുമാർ ഡി എസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡ് നെല്ലിലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പണ്ടുകാലങ്ങളിൽ നാട്ടിലെ ഏറ്റവും മികച്ച യന്ത്രവൽകൃത സംവിധാനങ്ങളിൽ ഒന്ന് മൈക്കുസെറ്റുകളായിരുന്നു, പിന്നൊന്ന് നെല്ലുകുത്തുമില്ലുകളായിരുന്നു. നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള സംരംഭകർ നെല്ലുകുത്തുമില്ലുകൾ സ്ഥാപിച്ചു. ഹള്ളറുകളും മോട്ടറുകളും ഇവയെ ബന്ധിപ്പിക്കുന്ന ബെൽറ്റുകളും വലിപ്പമേറിയ സ്വിച്ചുകളും എല്ലാം ഒരു കൗതുകമായിരുന്നു. ഇതെല്ലാം നാട്ടിൻപുറത്തെ വ്യവസായ വിപ്ലവത്തിന്റെ ആദ്യ ലക്ഷണങ്ങളായിരുന്നു. മില്ലുകളുടെ വരവുകൊണ്ട് ഉരലുകളിൽ നെല്ലുകുത്തുന്ന സമ്പ്രദായം നിന്നു. നെല്ല് പുഴുങ്ങി ഉണങ്ങിയും പച്ചയ്ക്കും ചാക്കുകളിൽ മില്ലുകളിൽ എത്തിച്ച് കുത്തി അരിയാക്കി തിരികെ വീടുകളിൽ എത്തിക്കുന്നു. ആദ്യകാലത്ത് നെല്ലുകുത്തിയും അരി പൊടിച്ചും കൊടുക്കപ്പെടും എന്ന് നെല്ലുകുത്തുമില്ലുകളുടെ മുന്നിൽ എഴുതി വെച്ചിരുന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അരിയാട്ടലും മുളകും മല്ലിയും മഞ്ഞളുമെല്ലാം പൊടിക്കലും മില്ലുകളിലായി. ശാരീരിക അധ്വാനത്തോട് മെല്ലെ വിട പറഞ്ഞ നമ്മൾ പിന്നീട് നെല്ലുകുത്തും പൊടിക്കലും എല്ലാം മില്ലുകളിലാക്കി. കാലം മാറിയപ്പോൾ ഇനിതാ മില്ലുകളുടെ ശബ്ദവും മെല്ലെ നിലയ്ക്കുകയാണ്. ഇനിയിപ്പോൾ വിതയ്ക്കുകയും കൊയ്യുകയും വേണ്ട, പുഴുങ്ങലും ഉണക്കലും വേണ്ട. പണം കൊടുത്താൽ പാക്കറ്റ് അരി റെഡി. ആട്ടിയ മാവ് വരെ ഇന്ന് പാക്കറ്റുകളിൽ ധാരാളമായി ലഭ്യമാണ്. നമ്മുടെ ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഒരു കാലത്ത് ശബ്ദഘോഷങ്ങളോടെ തലയെടുപ്പോടെ നിന്നിരുന്ന നെല്ലുകുത്തുമില്ലുകൾ ശബ്ദം നിലയ്ക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതേക്കുറിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ടീം ലീഡർ ബിജുകുമാർ ഡി എസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇതെന്തുവാണ് ഈ സ്കീം?
2: അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വായ്പാ പദ്ധതിയാണ്. ഇത് കേന്ദ്ര കൃഷിവകുപ്പ് സംസ്ഥാന കൃഷിവകുപ്പ് വഴി നടപ്പിലാക്കുന്ന ഒരു വായ്പാ പദ്ധതി. ഇതിൽ പ്രധാനമായിട്ട് ഇതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ബാങ്കുകൾ തന്നെയാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് 100,000 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2,520 കോടി രൂപ കേരളത്തിലെ വിവിധ ബാങ്കുകൾ വഴി കേരളത്തിലെ കർഷകർക്കും സംരംഭകർക്കും കർഷക കൂട്ടായ്മകൾക്കും ഇല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സിനും അങ്ങനെയുള്ള കൃഷിയുമായിട്ട് അടിസ്ഥാന സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ ബാങ്ക് വായ്പയായി എത്തിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം. അത് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പും അത് മോണിറ്റർ ചെയ്യുന്നതിന് പ്രോജക്ട് മാനേജ്മെന്റ് സെല്ലും ഉണ്ട് സംസ്ഥാനത്ത്.
1: ഇതെപ്പോഴാണ് ഇത് തുടങ്ങിയത്?
2: 2020-21 കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റ് സ്പീച്ച് സമയത്താണ് ഈ സ്കീം അനൗൺസ് ചെയ്തതെങ്കിലും 2022 കൂടിയാണ് ഒരു മുഴുവൻ തലത്തിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടന്നു തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ ബാങ്കുകളെയും ഗവൺമെന്റ് ഏജൻസികളെയൊക്കെ ഇതിന് ഈ സ്കീമിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതുവഴി കർഷകർക്ക് ഈ സന്ദേശം എത്തിക്കുകയും. ഈ ഗവൺമെന്റ് ഇത് കൊണ്ടുവരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം പലപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരിക, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റാതെ വരിക, പിന്നെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക, കർഷകൻ വീണ്ടും കടക്കണിയിലോട്ട് പോവുക, അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് ഫാം ഗേറ്റ് പ്രൊഡ്യൂസ്, അതായത് നമ്മൾ കൃഷിയിടത്തു നിന്നുള്ള ഉൽപ്പന്നം, അതിനൊരു രൂപ മാറ്റമോ ഇല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി കൂടുതൽ വില കർഷകർ കിട്ടാത്ത രീതിയിലാക്കുക, പിന്നെ അത് സമയാസമയം നമുക്ക് വിറ്റഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോറേജ്, വെയർ ഹൗസ്, കോൾഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള ആ ഒരു സംവിധാനം ചെയ്യുക, പിന്നെ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് നമുക്കിത് കൊണ്ടുപോകാനായിട്ട് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ കൊടുക്കുക, പിന്നെ കൃഷിയിലുള്ള ഓട്ടോമേഷൻ, അതായത് നമ്മൾ കമ്പ്യൂട്ടർവൽക്കൃത പ്രവർത്തികൾ, ഇപ്പൊ വളം ചെയ്യുന്നതോ
1: എല്ലാത്തിനും
2: നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വരെ നമ്മളിപ്പോ ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ സാർ, നമ്മൾ കൃഷി മേഖലയെ കുറിച്ച് സംസാരിച്ചാല് നമ്മുടെ ഒരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സാർ എങ്ങനെ വിലയിരുത്തും അതിൽ?
2: ഇത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മള് നമ്മുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന എന്താന്ന് വെച്ചാല് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം കേരളത്തിൽ താരതമ്യേന കുറവാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഇവർക്കൊരു ഏതെങ്കിലും ഒരു തുച്ഛമായ വില നൽകി, ഉദാഹരണത്തിന് ഒരു വാഴക്കുല ഉണ്ടായാൽ വാഴക്കുലയും നമ്മൾ ചിപ്സോ ബനാന പൗഡറോ ഒക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനവും ആ സാങ്കേതിക കഴിവും ആ കർഷകനില്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് ആ തോട്ടത്തിൽ വെള്ള പാകമായി വരുന്ന സമയത്ത് തന്നെ ഒരു മതിപ്പ് വിലയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് മാറിയിട്ട് പല കർഷക സംഘങ്ങളും കർഷകരും കർഷക കൂട്ടായ്മകളൊക്കെ ഓരോ പ്രാദേശിക തലത്തിൽ തന്നെ പല രീതിയിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അഗ്രി ഇൻഫ്ര ഫണ്ട് വഴി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150 നമുക്ക് സ്റ്റോറേജ് ഹൗസ്, വെയർ ഹൗസുകൾ നമുക്ക് വായ്പയായിട്ട് വിവിധ ബാങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ ഒരു കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാളും കർഷകന് ഈ അവരുടെ ഉൽപ്പന്നം ഈ സ്റ്റോറേജ് ഹൗസിൽ കൊണ്ടുവന്ന ശേഷം മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പോളത്തിൽ എപ്പോൾ വില വർദ്ധിക്കുന്നു ആ സമയത്ത് അത് ഈ സ്റ്റോറേജ് ഹൗസിൽ നിന്ന് ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്നുണ്ട്. ബാർഗെയിനിങ് പവർ ഉണ്ട് അവർക്കത്. അവർ ഡിമാൻഡ് ചെയ്യുന്ന വിലയ്ക്ക് തന്നെ വിൽക്കാനുള്ളൊരു സംവിധാനം കൂടെ ഇതിനകത്ത് ഇപ്പൊ വന്നിട്ടുണ്ട്.
1: അപ്പം സാർ സൂചിപ്പിച്ചത് പ്രധാന ഘടകം ഇതിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഈ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഉൽപ്പന്നം നല്ല മാതിരി ഉണ്ടാവുന്നുണ്ട്, അധിക തോതിലുണ്ട്, അത് ഇല്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഡിമാൻഡുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, റീഫർ വാൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും അല്ലേ? ആരാണ് ലോണിന് വേണ്ടി എലിജിബിൾ ആവുന്നത്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഗ്രീൻ ഫോർ ഫണ്ടിന്റെ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് വ്യക്തിഗത കർഷകനാവാം, കർഷക കൂട്ടായ്മ ആവാം, സ്വാശ്രയ സംഘങ്ങൾ SHG ആവാം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ആവാം, ഫാമേഴ്സ് ഇൻകം ഗ്രൂപ്പ് ആവാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം, ഗവൺമെന്റ് ഫെഡറേഷൻസ് ആവാം, ചാരിറ്റബിൾ സൊസൈറ്റി ഒഴികെയുള്ള FPOs ആവാം, FPC ആവാം. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ചാരിറ്റബിൾ സൊസൈറ്റി ഒഴിച്ചുള്ള ബാക്കി തര ഏത് തരത്തിലുള്ള ഉപഭോക്താവിനും ഈ സ്കീമിന്റെ പരിധിയിൽ വരുന്നതാണ്.
1: കണ്ടീഷൻ എനിക്ക് തോന്നുന്നു മാത്രം കാർഷിക മേഖലയിലുള്ള കാര്യമായിരിക്കണം.
2: അതെ,
1: അത് മാത്രം
2: ചെയ്യുന്ന പ്രവൃത്തി ഈ കാർഷിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുള്ള ആ ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കണം. ഇതിലെ ഗവൺമെന്റ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഈ വായ്പ നമ്മൾ ആദ്യമായിട്ട് നോക്കുവരുന്ന ഡൗട്ട് എന്തിനൊക്കെ വായ്പ കിട്ടുമെന്നുള്ളത്. അതിലെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യമേ ഉള്ളൂ, അതായത് കൃഷി സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റോ മെഷീനറിയോ ബിൽഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് ഒരു അസറ്റ് അതിനകത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്

0: ദർശനം തന്നെയാണ് അല്ലേ. അപ്പൊ സർ, ഈ ഡി പി ആർ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഹെൽപ്പ് ചെയ്യുമോ, അത് ബാങ്കിൽ നിന്ന് തന്നെ ഹെൽപ്പ് ചോദിക്കണോ? ഇത്
1: പ്രോജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ചോളം ഒരുപാട് മോഡൽ പ്രോജക്റ്റുകൾ ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ്, അതായത് നമുക്ക് അതിനകത്ത് തന്നെ നമ്മളെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ള മോഡൽ പ്രോജക്റ്റുകൾ ഈ വെബ്സൈറ്റിന് ഞാൻ പറഞ്ഞ വെബ്സൈറ്റിനകത്ത് തന്നെ ഉണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ട് അത് വേണമെങ്കിൽ എന്തെങ്കിലും കറക്ഷനോ മാറ്റമോ വരുത്തുകയാണെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലുള്ള ഈ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡി പി ആർ ഉണ്ടാക്കുന്ന ടീമുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്ത് അതുവഴിയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഡി പി ആറിനെ സംബന്ധിച്ചോളം വലിയൊരു ഒരു വിഷമോ ഇഷ്യോ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഗവൺമെന്റ് വെരിഫൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇതിന്റെ അകത്ത് ഈ അഗ്രി ഇൻഫ്രാ ഫണ്ടിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു കണ്ടീഷൻ മാത്രമേ
0: നോക്കുന്നുള്ളൂ.
1: ബാക്കി ഫിനാൻഷ്യൽസ് ഒക്കെ കൂടുതലും ബാങ്കിങ്ങിന്റെ സൈഡിലാണ് നോക്കുന്നത്.
0: അപ്പൊ സർ, ഈ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നമ്മൾ സംസാരിച്ചപ്പോൾ സർ പറഞ്ഞ എഫ് പി ഒസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ്, അഗ്രി എന്റർപ്രീനേഴ്സ് ഇവരെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇവരെ ഒഴിച്ച് നമ്മുടെ ചെറുകിട കർഷകർ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് നമ്മൾ പറയാറുണ്ടല്ലോ, അവരും ഈ ഫണ്ട് ഉപയോഗിക്കാൻ അവർക്കും സാധിക്കുമോ? അവർ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ബോറോവറിന്റെ ഈ വായ്പ എടുത്ത സംരംഭകരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പകുതിയിലധികം പേരും ചെറുകിട കർഷകരും
0: ചെറുകിടം.
1: ഇപ്പൊ ഒരു ഫ്ലവർ മില്ല് തുടങ്ങുക, ഫ്ലവർ മില്ല് ഇതിനകത്ത് വരുന്നതാണ്, ഒരു ഡ്രോൺ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ഒരു വെർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റ്, ഇല്ലെങ്കിൽ ഒരു ടിഷ്യൂ കൾച്ചർ, സെറി കൾച്ചർ, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്, ഓർഗാനിക് മെനുവർ,
0: ജൈവ ചെറിയ പ്രൊജക്ട് ആണെങ്കിൽ പ്രശ്നമില്ല,
1: മഷ്റൂം കൂൺ കൃഷി, തേൻ പ്രോസസിങ്, അങ്ങനെയുള്ള പല പല, അത് കൂടുതലും വ്യക്തിഗത കർഷകരാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂരിപക്ഷം നമ്മുടെ ഗുണഭോക്താക്കളും സാധാരണ കർഷകരാണ്.
0: അപ്പൊ ഇതിനുവേണ്ടി എന്തെങ്കിലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന ആവശ്യം എല്ലാം വരുന്നുണ്ടോ?
1: അത് ഒരു പ്രശ്നത്തിനായി ചോദിക്കുക. കാരണം ഇതിനകത്ത് ഈ സ്കീമിന്റെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, ശരിക്കും പറഞ്ഞാൽ 2 കോടി വരെ ഈ 6% പലിശയ്ക്ക് തരുന്നത് മാത്രമല്ലാതെ ഈ സ്കീമുകള് ബാങ്കുകൾക്ക് വേണമെങ്കിൽ 2 കോടി വരെ കൊളാറ്ററൽ, അതായത് അധിക ജാമ്യോ ഈടോ എടുക്കാതെ CGTMSE എന്നുള്ള ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് 2 കോടി വരെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ അർഹരായ കർഷകർക്കോ സംരംഭകർക്കോ നൽകാം. ഈ CGTMSEയിൽ നമ്മളെ ഒരു വായ്പ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു ഒരു ഗ്യാരണ്ടി ഫീ എന്ന് പറയും, നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രീമിയം പോലെ ഒരു ഫീ സാധാരണ ഗവൺമെന്റ് കളക്ട്
0: ചെയ്യും. അതെ,
1: ആ ഫീയും ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് അക്കൗണ്ട്. അപ്പം കർഷകനോ സംരംഭകനോ യാതൊരു ബാധ്യതയും വരുന്നില്ല. ഈ ഗ്യാരണ്ടി ഫീ വരെ ഗവൺമെന്റ് ഫീന്റെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു.
0: സർ പറഞ്ഞ 6% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത് കിട്ടുന്നതെന്ന്. ടോട്ടൽ എത്ര, ഇത് ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും 6% ഇൻട്രസ്റ്റ് ഇതിൽ ഉള്ളു. പിന്നെ ഇതിന്റെ അകത്ത് സർ ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാൻ?
1: അതായത് 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 6% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക്, ഈ 35 ബാങ്കുകൾ കേരളത്തില് അഗ്രി ഇൻഫ്രാ ഫണ്ട് നടപ്പിലാക്കാമെന്ന് ധാരണാപത്രം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഈ 35 ബാങ്കുകാരും ബാങ്കുകളും അഗ്രി ഇൻഫ്രാ ഫണ്ട് വായ്പ നൽകുന്നെങ്കിൽ 9% കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ 9% കൂടാൻ പാടില്ല. ചില ബാങ്കുകൾ 8.5, 8.25 കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താലും ഓരോ 3 മാസം കഴിയുമ്പോഴും ഈ അക്കൗണ്ടിൽ എത്ര പലിശ വന്നു നോക്കും. ആ സ്റ്റേറ്റ്മെന്റ് ബാങ്കുകൾ ഗവൺമെന്റ് ഫിൻ്റെക്ക് അയക്കും. അത് നോക്കിയിട്ട് അതിന്റെ 3% ഗവൺമെന്റ് ഫിൻ്റെ ഓരോ 3 മാസം വെച്ച് ഈ ലോൺ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരവ് വയ്ക്കും. അപ്പം എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് സംരംഭകൻ കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്
0: 6 തന്നെ
1: ആയിരിക്കും. പിന്നെ CGTMSE ഗ്യാരണ്ടി ഫീ, അഥവാ നമ്മളെ CGTMSE കവർ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനും ഉള്ള ഗ്യാരണ്ടി ഫീയും റീഇംബേഴ്സ് ചെയ്ത് വാർഷികാടിസ്ഥാനത്തിൽ അക്കൗണ്ടിലേക്ക് വരും.
0: ഇതാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന്
1: പറയുന്നത്. CGTMSE അഗ്രി ഇൻഫ്രാ ഫണ്ടും കവർ ചെയ്തിട്ടുണ്ട് MSME പോലെ.
0: ഏതൊക്കെ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്?
1: അല്ല, കൂടുതലായിട്ട് നമ്മുടെ സംസ്ഥാനം സംബന്ധിച്ചുള്ള അപേക്ഷകൾ കൂടുതൽ വരുന്നത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള മാറ്റങ്ങൾ, ഇപ്പൊ ഗ്രേഡിങ്, സോർട്ടിങ്, ഡ്രൈയിങ്, പാക്കിങ്, പിന്നെ ഇതിൽ നിന്നുള്ള ഇപ്പൊ പൊടി, എണ്ണ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, പിന്നെ തേനീച്ച വളർത്തല് അപേക്ഷകൾ വരുന്നുണ്ട്. പിന്നെ കൂൺ കൃഷിയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷ കണ്ടുവരുന്നത്. കാരണം കൂൺ ഗ്രാമം പദ്ധതിയൊക്കെ വന്ന ശേഷം കൂൺ കൃഷിക്ക് ഒരുപാട് അപേക്ഷ വരുന്നുണ്ട്. പിന്നെ പുതിയ തലമുറയിലെ ഒരുപാട് അഭ്യസ്തരായ, പ്രത്യേകിച്ച് IT ഫീൽഡിൽ നിന്ന് ആൾക്കാരൊക്കെ ഫോം ഓട്ടോമേഷൻ രംഗത്തേക്ക് ഒരുപാട് കടന്നു വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, പിന്നെ ഹൈടെക് അഗ്രിയിലോട്ട് നല്ലൊരു ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ ട്രെൻഡ് നിലനിൽക്കാൻ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു 6% പലിശയ്ക്ക് ഒരു വായ്പ എടുത്താലും നമുക്ക് തിരിച്ചടവും ബാധ്യത

0: നമുക്ക് കടബാധ്യതയും കുറയുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് കൂടുതൽ സംരംഭകർ ഈ ഇതിലോട്ട് വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാന്ന് വെച്ചാല്, വേറെ ഏത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്കീമില് പലിശ അല്ല സബ്സിഡിയോ ഗ്രാന്റോ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കും എ എഫ് വായ്പ എടുക്കാം.
1: ഓക്കെ, അവർ വേറെ ഏതെങ്കിലും ലോൺ എടുത്താലും ഇതിൽ അത് ബാധകമാവില്ല.
0: ഇപ്പൊ പി എം എഫ് എമ്മിയിൽ ഒരാൾക്ക് 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം സബ്സിഡി ഉണ്ടെന്ന് വെച്ചോളൂ, അയാൾ അഗ്രി ഇൻഫ്രാ ഫണ്ടിലും എൻറോൾ ചെയ്യുകയാണെങ്കിൽ അഗ്രി ഇൻഫ്രാ ഫണ്ടിന്റെ 6% പലിശയ്ക്ക് വായ്പ
1: എലിജിബിൾ ആണ്.
0: ഈ സബ്സിഡി അതും
1: എലിജിബിളാണ്. സർ, ഇതിന്റെ ഒരു സ്കീമിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ സർ എന്തുവാണ് ഇത് കാണുന്നത്? ഇതെങ്ങനെ എത്രത്തോളം നമുക്കിത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒരു എക്കണോമിക്കിലും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു യൂത്ത് എന്റർപ്രീനേഴ്സിന് വേണ്ടിയും? ഇതിനെ
0: നമ്മുടെ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഏകദേശം 4000 യൂണിറ്റുകൾ സ്ഥാപിതമായിട്ടുണ്ട്. പിന്നെ ഈ 4000 യൂണിറ്റില് വേറൊരു മറ്റൊരു വശം കൂടെ വെച്ചാല്, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വായ്പ കൊടുക്കാനുള്ള മേഖലയാണ്. കാരണം എൻ ഡി എ ലെവല് 1% താഴെയാണ് ഈ സെക്ടറിൽ, കാരണം പലിശ കുറവായുണ്ട്. വേറെ ഒരു സെക്ടറിലും ഇല്ലാത്ത എൻ ബി എ ആണ്
1: കാണുന്നത്.
0: നിഷ്ക്രിയ ആസ്തി വളരെ കുറവ്.
1: അപ്പൊ
0: ബാങ്കുകൾക്ക് ധൈര്യമായിട്ട് സന്തോഷത്തോടെ വായ്പ എടുക്കുന്ന മേഖലയായിട്ട് മാറി എ എഫ്.
1: അപ്പൊ ഇതെന്തായാലും ഒരു
0: അതിന്റെ ഭാവിയെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പൊ ഈ 2 കോടി എന്നുള്ളത് ഒരു പക്ഷേ ഈ സ്കീം അടുത്ത വർഷം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഇത് വീണ്ടും
1: കൊണ്ടുവരുമ്പോൾ
0: ഈ അപ്പർ ക്യാപ് 2 കോടി, അതായത് മേൽ പരിമിതി 2 കോടി എന്നുള്ളത് കൂട്ടാനും പലിശ നിരക്കിന്റെ മാറ്റം വരുത്താനും അങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഒരു പക്ഷേ വന്നേക്കും, വരാൻ കാര്യമുണ്ട്. കാരണം വെച്ചാൽ 1 ലക്ഷം കോടി വിഭാവനം ചെയ്ത സ്ഥാനത്ത് ഈ ഇന്ത്യ ഒട്ടൊക്കെ ഏകദേശം 80,000 കോടിയോളം കൊടുത്തു കഴിഞ്ഞു. ഏകദേശം ഒരു 20,000 കോടിയുടെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ സ്കീം ഒരു സക്സസ് തന്നെയാണ് തീർച്ചയായിട്ടും. 1 ലക്ഷം കോടി വിഭാവനം ചെയ്ത സ്ഥാനത്ത് ഈ ഡിസംബർ മാസത്തിൽ തന്നെ 80% 80% കൈവരിക്കാമെങ്കിൽ സ്കീമിനൊരു ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് 100% നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം വെച്ചാല്, തൊഴിലവസരങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല്, ഇപ്പൊ 3900 യൂണിറ്റ് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ശരാശരി ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന കണക്കായി. പല മേഖലകളിലും 40-50 പേരുള്ള യൂണിറ്റുകളുണ്ട്. ശരാശരി 10 എടുത്താലും ഏകദേശം നല്ലൊരു സംരംഭകർക്കുള്ള നല്ലൊരു അവസരമായിട്ട്
1: മാറുകയാണ്.
0: പിന്നെ ഇതുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ മാർക്കറ്റിംഗ് ആൾക്കാര്, ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ കണക്കെടുത്താലും പാക്ക് ചെയ്യുന്ന ആൾക്കാരെ കണക്കെടുത്താലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കൈനീട്ടി സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
1: സാർ, ലാസ്റ്റില് ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി എന്തോ പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
0: അല്ല, കർഷകരെ സംരംഭകരെ സംബന്ധിച്ചോളം നമ്മൾ ഒരിക്കലും ഒരു മാർക്കറ്റ് നിശ്ചയിക്കുന്ന രീതിയിൽ നമ്മൾ പോകരുത്. കമ്പോളം നമ്മളെ ഭരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. കാരണം നമ്മുടെ ഉൽപ്പന്നത്തിന് പരമാവധി വിലയും അതിൽ നിന്ന് ആദായവും കണ്ടെത്തുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ അവകാശമാണ്. അപ്പം അതിനിങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പരമാവധി ലാഭവും, പിന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്താനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. സ്കീമിനെ പറ്റി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അവലോകനം, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതാണ്.
1: ബിജുകുമാർ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: നന്ദി സാർ, നന്ദി.
2: കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇതേക്കുറിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ടീം ലീഡർ ബിജുകുമാർ ഡി എസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൺമറഞ്ഞു പോയ ചിരട്ടത്തവികൾ. നമുക്കറിയാം, പണ്ട് സദ്യവട്ടങ്ങളുടെ ദേഹണ്ണത്തിനും മറ്റും എന്തിന് വീടുകളിൽ പോലും ചിരട്ടത്തവി സുലഭമായി കണ്ടിട്ടുണ്ട്. അവർക്ക് സ്റ്റീൽ തവിയും അലുമിനിയം തവിയും മറ്റും അപ്രാപ്യമായതുകൊണ്ടാണോ അവർ ചിരട്ടത്തവികൾ ഉപയോഗിച്ചിരുന്നത്? ഇതിനുത്തരം ഇപ്പോഴത്തെ ചിരട്ട പൊട്ടിച്ചിട്ട് വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയ്ക്കൊക്കെ ആശ്വാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നാം ചെയ്യുന്ന പ്രയോഗങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. എന്തിന് പഴപ്രഥമൻ വെക്കുമ്പോൾ പോലും പഴം നല്ലതുപോലെ ഉടഞ്ഞു ചേരാൻ അവർ ഒരു പൊതിച്ച തേങ്ങയും കൂടിയിട്ട് ഇളക്കുമായിരുന്നു. ഇന്നും ഖാദി ഗ്രാമോദ്യോഗ കടകളിലും എത്നിക് ഷോപ്പിലുമെല്ലാം ചിരട്ടത്തവി ലഭിക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം വാങ്ങിവെച്ചാൽ അസലായി. പുളിയുള്ള ആഹാര സാധനങ്ങളും സാമ്പാർ പോലുള്ളവയുടെ പാചകത്തിനും അതുപയോഗിക്കാം. കാലക്രമത്തിൽ തേഞ്ഞുപോയാൽ സന്തോഷിക്കാം. കുറച്ചു കുറച്ച് ഈ ചിരട്ട നിങ്ങളും വീട്ടുകാരും കഴിച്ചു കഴിഞ്ഞു. ഷുഗറിനെയും കൊളസ്ട്രോളിനെയും മറ്റും പേടിക്കാതെ ജീവിക്കാം.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ

0: NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർ വിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെല്ലിന് ചിനപ്പ് പൊട്ടുന്ന പരുവത്തിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനു പ്രതിവിധിയായി ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ജലലഭ്യതയനുസരിച്ച് നെൽപ്പാടങ്ങളിൽ മേൽവളം ചേർക്കാം. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം. നെല്ലിലുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ 1 kg സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് കണ്ടത്തിൽ ഇട്ടുകൊടുക്കണം. വിരിപ്പൂ കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 kg വിത്തിന് 10 g കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി സ്യൂഡോമോണസ് ലായനി ഉണ്ടാക്കാം. മഴക്കാലത്ത് ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവാർച്ച ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാലുടൻ രോഗബാധിതമായ ചെടികൾ അവയുടെ ചുവട്ടിലെ മണ്ണോടെ പിഴുതുമാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് 1 kg സ്യൂഡോമോണസ്, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡ് നെല്ലിലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: ഓല ചുരുട്ടിപ്പുഴു. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: ഡിഗ്രി ചെയ്യണം, ഐ എസ് ഒന്ന് ട്രൈ ചെയ്യണം
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% ഐ എ എസ് ടീച്ചിംഗ് ബാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലേത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര. ജ്യോത്സ്നയും സംഘവും പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൈതപ്രം രചിച്ച് സംഗീതം പകർന്ന ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. യേശുദാസ് പാടിയത് ചിത്രം കളിയാട്ടം.

രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കഥ പറയുമ്പോൾ കേൾക്കാം വിനീത് ശ്രീനിവാസനും ശ്വേതയും ആലപിച്ച ഗാനം.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ബിജു ഭാസ്കറിന്റെ വരികൾക്ക് സഞ്ജീവ് ലാലിന്റെ സംഗീതം. മഞ്ജരിയും സംഘവും പാടിയ ഗാനമാണിനി ചിത്രം ബാല്യം.

ഒരു അടാർ ലവ് എന്ന ചിത്രത്തിലെ ഗാനം രചന പി എം എ ജബ്ബാർ, സംഗീതം ഷാൻ റഹ്മാൻ, തലശ്ശേരി കെ റഫീഖ് എന്നിവർ. വിനീത് ശ്രീനിവാസൻ പാടിയതാണ് ഈ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച് മേജോ ജോസഫിന്റെ സംഗീതത്തിൽ സുധീപ് കുമാർ, മഞ്ജുരി എന്നിവർ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി ലക്ഷദ്വീപ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന പരിപാടി നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീഡിയോ സന്ദേശത്തിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു. പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. വായനയാണ് വിജ്ഞാന വിസ്ഫോടന കാലത്തെ ഏറ്റവും വലിയ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എൻ ഫൌണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വായന ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശം സന്ദർശിച്ച സംഘം തങ്ങളുടെ വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ അനന്തപുരി FM-ൽ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ONV കുറുപ്പിന്റെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം ഇന്ദ്രജാലം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടി

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. വൺ മാൻ ഷോ എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്നത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. നിവാസ് ആലപിച്ച ഗാനമണിനി ചിത്രം ഡയമണ്ട് നെക്ലസ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്യാമ എന്ന ചിത്രത്തിൽ ഉണ്ണി മേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ.

ഷിബു ചക്രവർത്തിയുടെ രചനയിൽ മറ്റൊരു ഗാനം. ധ്രുവം എന്ന ചിത്രത്തിലേത് യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് എസ് പി വെങ്കിടേഷ്.

ഇനി കേൾക്കാം സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിൽ സുദീപ് കുമാർ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദിന്റേത്, സംഗീതം എം ജയചന്ദ്രൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ചത്, സംഗീതം വിദ്യാസാഗർ.

ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത്. ചിത്രം കണ്ണകി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം
1: ഗസൽ.

കുറിച്ച് പാടുകയാണ് രൂപ് കുമാർ റാത്തോഡ്. നിന്റെ ഓർമ്മകളിൽ ഞാൻ എത്ര രാത്രികൾ എണ്ണി തീർത്തു എന്ന വരികളിൽ ഒരു കവിയുടെ ആത്മവേദന നിഴലിക്കുന്നു. ഗായകന്റെ ശബ്ദത്തിലെ ക്ലാസിക്കൽ ടച്ച് ഈ ഗസലിനെ ഒരു ധ്യാനം പോലെയാക്കുന്നു. വിരഹമൊരു സംഗീതമായി മാറുമ്പോൾ അതെത്രത്തോളം മനോഹരമായിരിക്കുമെന്നീ ഗാനം നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു.

പ്രണയത്തിന്റെ ആഴത്തെയാണ് അനൂപ് ജലോട്ടയുടെ ശബ്ദം അടയാളപ്പെടുത്തുന്നത്. പ്രണയവും വേദനയുമില്ലാത്ത ജീവിതം വെറും ശൂന്യമാണെന്ന് ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: ഏകാന്തതയുടെ ചില രാത്രികളിൽ നമുക്ക് കൂട്ടിരിക്കാൻ ഇത്തരം ഗസലുകൾ മാത്രം മതിയാകും. അങ്ങനെയുള്ള ആശ്വാസത്തിനായി, ആഹ്ലാദത്തിനായി ഗസലുകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കാം. മേ റൂബി ബാബു, സഭി ശ്രോതാവും കൂ ശുഭരാത്രി.
1: ഗസൽ അവതരണം, നിർവഹണം റൂബി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാധരനീണം പകർന്ന് ചിത്ര പാടിയ ഗാനം, ചിത്രം എഴുതാപ്പുറങ്ങൾ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ MG ശ്രീകുമാർ ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ONV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് SP വെങ്കിടേഷ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിഷ സുരഭിയിൽ കേൾക്കാം. ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഇന്ദിരാഗാന്ധി

ഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495964321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീ ടി പി നിശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്, മൃദംഗം ശ്രീ എസ് ആർ ശ്രീകാന്ത്, ഖടം ശ്രീ ഇ എം ദീപു. ആദ്യം മായാമാളവ ഗൗളാരാഗത്തിൽ മായാതീത സ്വരൂപിണി, രൂപകതാളം തഞ്ചാവൂർ പൊന്നയ്യ പിള്ള കൃതി.

ദരി സദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി സ ദ മരി

അവസാനമായി രാമനാഥപുരം ശ്രീനിവാസ് അയ്യങ്കാർ രചിച്ച നിരുപമാനസ എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാഖ്, രൂപകതാളം.

ഇതുവരെ കേട്ടത് ശ്രീ ടി പി നിശാന്ത് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്. മൃദംഗം ശ്രീ എസ് ആർ ശ്രീകാന്ത്. ഘടം ശ്രീ ഇ എം ദീപു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നിശ സുരഭിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നിശ സുരഭിയിൽ ഇന്ന് ആദ്യം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ എസ് ജാനകി ആലപിച്ച ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല രചിച്ചത്, സംഗീതം ഇളയരാജ.

നിശാസുരഭയിൽ ഒരു ഗാനം കൂടി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്.
1: ഇന്ന് June 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം മലയാളികളോട് പറഞ്ഞുകൊണ്ട് ഗുരുനാഥൻ PN പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ 47 ഗ്രന്ഥശാലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ പിറവിയെടുത്ത ഗ്രന്ഥശാലാ സംഘം ഇന്ന് 8000 ഗ്രന്ഥശാലകളുടെ പെരുമയിൽ കേരളത്തിൽ ഉടനീളം വായന പ്രോത്സാഹിപ്പിച്ചു വരുന്നു. വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും അധികം സംഭാവന നൽകുന്നത് വായനയാണെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് കുടുംബ അംഗങ്ങൾക്കായി 1829 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഗ്രന്ഥശാലയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല. ലക്ഷക്കണക്കിന് ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ ശേഖരവുമായി പബ്ലിക് ലൈബ്രറിയായി തിരുവനന്തപുരത്ത് തലയുയർത്തി ഇന്നും നിൽക്കുന്നു. 1937 കേരള ഗാന്ധി കെ കേളപ്പൻ്റെ

0: ഇന്നും തളരാതെ തുടരുന്നു. 1996 മുതൽ പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമായ June 19 വായനാ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. 2017 മുതൽ ദേശീയ വായനാ ദിനമായി പ്രസ്തുത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിക്കുകയുണ്ടായി. വായനാ ദിനമെന്നുള്ളത് മാറി വാരാചരണമാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത്. വായനയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രന്ഥശാലകളും ഈ ബൃഹത് പദ്ധതിയിൽ പങ്കാളികളാകുന്നു. 800+ വർഷങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നിലനിന്നിരുന്ന നളന്ദ സർവകലാശാലയിലെ ഗ്രന്ഥശേഖരം അധിനിവേശക്കാർ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നതിനർത്ഥം നമ്മുടെ സംസ്കാരത്തെ തന്നെ ചുട്ടുചാമ്പലാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000+ വിദ്യാർത്ഥികളും 2,500+ അധ്യാപകരും ഒത്തുചേർന്നുകൊണ്ടിരുന്ന ഈ ഗ്രന്ഥശാലയിലുണ്ടായിരുന്നത് എന്തെല്ലാം വിജ്ഞാന ഖനിയായിരുന്നു എന്നാർക്കറിയാം. ഒരുപാട് സഞ്ചാരികൾ മഹാത്ഭുതമായി കുറിപ്പെഴുതിയിട്ടുള്ള പ്രസ്തുത ഗ്രന്ഥശാല കത്തിയമരുന്നതിന് 6 മാസത്തിലധികം സമയമെടുത്തു എന്നത് തന്നെ ഗ്രന്ഥങ്ങളുടെ ബാഹുല്യം തെളിയിക്കുന്നതാണ്. ഒരു വ്യക്തിയും സമൂഹവും വായന ശീലമാക്കുമ്പോൾ വായനക്കാർക്ക് സുഹൃത്തും വഴികാട്ടിയുമായി മാറുന്നു വായന. വായന ശീലമാക്കുക, ശീലം സ്വഭാവമായും സ്വഭാവം സംസ്കാരമായും മാറും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കുഞ്ഞുണ്ണി മാഷിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:48. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിക് ഭാരതി മുംബൈ റിലേ.

मुझे लूट लो मेरे नजदीक आके कि मैं मौत से

तेरी मेरी बात भी आधी न रही।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।